0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച തുടങ്ങിയാണ് ബ്രഹ്മസൂത്ര സാഗര ഭാഷ്യം. ചതുർത്ഥസൂത്രമാണ് തത്വ സമന്വയാത്. ഇവിടെ ചർച്ച ചെയ്തത് മോക്ഷം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അത് കാര്യമല്ല. ഉപാധ്യം, വികാരി, ആപ്യം, സംസ്കാരം എന്ന നാല് തരത്തിൽ കാര്യങ്ങളുണ്ട്. ഈ നാലും ഉൾപ്പെടുന്നതല്ല. ഈ നാല് തരത്തിലുള്ള കാര്യങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ നാലും ഏതിലെങ്കിലും ഒന്നിൽ അന്തർഭവിക്കും. ഈ നാല് ക്രിയാസാധ്യമാണ്. മോക്ഷം ഈ നാലിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് അത് ക്രിയാസാധ്യമല്ല. പിന്നെ മോക്ഷം എങ്ങനെയാണ്? ജ്ഞാനസാധ്യമാണ്. ക്രിയാസാധ്യമല്ല. ജ്ഞാനസാധ്യം എന്ന് പറയുമ്പോൾ എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്തുകൊണ്ട് ക്രിയയല്ല എന്ന് പറയുന്നത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നാലും ജ്ഞാനം നാമ മാനസിക ക്രിയ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ക്രിയയാണല്ലോ. എന്തുകൊണ്ട്? ജ്ഞാനം അറിവ് അന്ധകരണത്തിലുണ്ടാവുന്നു. അന്ധകരണത്തിൽ പരിണാമം ഉണ്ടാവുന്നു. അന്ധകരണത്തിന്റെ പരിണാമത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അന്ധകരണം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തിൽ പരിണാമം സംഭവിക്കുക എന്ന് പറയുന്ന ക്രിയ ഇല്ലാതെ പരിണാമം സംഭവിക്കത്തില്ല. ചലനം സംഭവിക്കുന്നു. ചലനം, അതാണ് ക്രിയ. അപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിൽ ക്രിയ സംഭവിക്കുന്നു എന്നാണ്. അപ്പൊ ജ്ഞാനവും ഒരു ക്രിയയാണല്ലോ. അതാണ് സംശയം. ശിഷ്യന്റെ ജിജ്ഞാസയാണ് സമാനം പറയുന്ന ശരിയല്ല. വൈലക്ഷണ്യാ, വിലക്ഷണമാണോ? ഭേദമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിന്റെയും സ്വരൂപം രണ്ടാണ്. എന്താണ് ക്രിയാ? ഹി നമസ എത്ര വസ്തുസ്വരൂപ നിരപേക്ഷ ഏവ ചോദ്യതെ പുരുഷ ചിത്ത വ്യാപാര അധീന ച. മുമ്പ് ഈ വിഷയത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുന്നു. ക്രിയാ ഹി നമസ, ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വസ്തുസ്വരൂപ നിരപേക്ഷ ഏവ ചോദ്യതെ. വസ്തുസ്വരൂപത്തെ ആശ്രയിക്കാതെ വിധിക്കപ്പെടുന്നതാണ് ക്രിയ. ചോദ്യതെ വിധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ ജ്ഞാനം ഉണ്ടാകുന്നത് എന്നും പറയാം ക്രിയ എന്ന് പറയുന്നത്. വിശദീകരിക്കും, ഉദാഹരണത്തിലൂടെ സ്പഷ്ടമാവും. വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ വിധിക്കപ്പെടുന്നതാണ് ക്രിയ. മാത്രമല്ല അതിന് മറ്റൊന്നുകൂടിയുണ്ട്. പ്രത്യേകത എന്താണ്? പുരുഷ ചിത്ത വ്യാപാര അധീനാച്ച. പുരുഷന്റെ ചിത്ത വ്യാപാരത്തിന് അധീനവുമാണത്. പുരുഷന്റെ അന്ധകരണ വ്യാപാരം, മനോവ്യാപാരം അതിനധീനവുമാണ് ക്രിയ. ഇത് സംഗ്രഹവാക്യം എന്ന് പറയും. ഇതിനെ ഇനി വിശദീകരിക്കുകയാണ്. അതിനെ അടുത്ത് പറയുന്നു, യഥാ യസ്യ ദേവതായി ഹവർ ഗൃഹീതം സ്യാത് തം മനസാധ്യായി പശുക്കരിഷ്യനിരി. അധ്വര്യുവിന്റെ ഒരു കർമ്മത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. യാഗത്തില് യസ്യ ദേവതായി ഹവർ ഗൃഹീതം, ഹവിസ് ഒരു പാത്രത്തിൽ എടുത്ത്, ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ആ ഹവിസ് കയ്യിലെടുത്തിരിക്കുന്നത്, ആണ് യസ്യ ദേവതായി ഹവർ ഗൃഹീതം. ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഹവിസ് പാത്രത്തിൽ കയ്യിലെടുത്തിരിക്കുന്നത്, സ്യാത് തം ആ ദേവതയെ മനസ്സാധ്യായേത് വഷത്കരിഷ്യ. വഷത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ദേവതയെ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഇത് വേദത്തിലെ ഒരു വിധിയാണ്. ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ആ ഹോതാവ് വഷത്ത് എന്ന് ഉച്ചരിക്കുന്നത്, ആ ദേവതയെ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. ഇതൊരു വിധിയാണ്, ധ്യാനിക്കാനുള്ള വിധിയാണ്, വിധി. ഇതെന്താണ്? ആ ദേവതയ്ക്കനുസരിച്ച് ഒരു ജ്ഞാനത്തെ ഇവിടെ വിധിക്കുകയല്ല ചെയ്യുന്നു. ഏതൊരു ദേവതയാണോ ഉദ്ദേശിച്ച് ഹവിസ് കയ്യിലെടുത്തിരിക്കുന്നത്, ആ ദേവതയെ ധ്യാനിക്കാൻ പറയുകയാണ്. ഈ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവനയാണ്. അത് പുരുഷ ചിത്ത വ്യാപാരത്തിന് അധീനമാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഭാവന, ദേവതയെ ഏതാണോ ആ ദേവതയെ അറിഞ്ഞിട്ട് ആ ദേവതയെ ഭാവന ചെയ്യുകയല്ല. അവിടെ ദേവത ഇന്ദ്രനോ മറ്റാരെങ്കിലും ആകാം. അപ്പോൾ ആ ദേവതയെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. ദേവതയെ അറിഞ്ഞുകൊണ്ട് അവിടെ ധ്യാനിക്കുകയല്ല, ദേവതയെ ഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ അവിടെ ഒരു ജ്ഞാനം ഉണ്ടാവുകയാണ്. വസ്തുസ്വരൂപത്തെ അപേക്ഷിച്ച് ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു ധാരണ ഉണ്ടായിട്ട് അതിന്റെ ജ്ഞാനം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്നില്ല. പ്രത്യക്ഷമായി മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ട് അതിന്റെ അറിവുണ്ടാകുന്നു. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. ഭാവന ചെയ്യുകയാണ് ആ ദേവതയെ. മറ്റുദാഹരണം, സന്ധ്യ മനസ്സാധ്യായി. സന്ധ്യ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. സന്ധ്യയുടെ അധിഷ്ഠാന ദേവതയെ ധ്യാനിക്കാൻ പറയുന്നു. ഇവിടെ എന്താണ്? മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇത് മനോവ്യാപാരത്തിന് അധീനമാണ് ആ ഭാവന എന്ന് പറയുന്നത്. അതൊരു കൽപ്പനയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ്.
2: ഇത് ജൈവ മാദിഷു. ഇവിടെയെല്ലാം എന്താണ്? ഒരു വസ്തുവിനെ അനുസരിച്ച് ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, മറിച്ച് ഭാവനയിലൂടെ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇനി പറയും, നമ്മുടെ മുമ്പിൽ അഗ്നി കാണുന്നു, അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അഗ്നി എന്ന് പറയുന്ന ആ വസ്തുവിനനുസരിച്ചുള്ളിൽ ജ്ഞാനം ഉണ്ടാകുകയാണ്. ഇവിടെ അങ്ങനെ മുമ്പിൽ ഒരു വസ്തുവില്ല, ദേവതയെ ഭാവന ചെയ്യാൻ പറയുകയാണ്. അപ്പൊ ആ ദേവത എങ്ങനെയോ അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാകുകയില്ല, നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ദേവതയോടെ ദേവതാ സങ്കല്പം മനസ്സിൽ വരികയാണ്. ആ ഭാവനയെ ആവർത്തിക്കുന്നു, അത് ധ്യാനമാകുന്നു, ചിന്തിക്കുകയാണ് ഇവിടെ ദേവതയെക്കുറിച്ച് മനസ്സുകൊണ്ട്. അത് ജ്ഞാനമല്ല, നമ്മൾ പ്രയത്നിച്ച് ഒരു ഭാവന അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് തന്നെ വിശദീകരിക്കുന്നു, ധ്യാനം ചിന്തനം യദ്യപി മാനസം. ധ്യാനം എന്ന് പറയുന്നത് ചിന്തനമാണ്, ഏകാഗ്രമായ ചിന്തയാണ് ധ്യാനം എന്ന് പറയുന്നത്. സാധാരണ ചിന്ത ധ്യാനമാകുന്നില്ല, ഒരു വിഷയത്തിൽ തന്നെ തുടർന്ന് ചിന്തിക്കുക, അപ്പോൾ അത് ധ്യാനമായി എന്ന് പറയുന്നു. ധ്യാനം എന്ന് പറയുന്നത് ചിന്തനമാണ്, ഭാവനയാണ്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഭാവനയാണ്. യദ്യപി മാനസം, അത് മാനസമാണ്, മനസ്സിന്റെ ഒരു ക്രിയയാണത്, മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ഞാനും അതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? തഥാപി പുരുഷേണ കർത്തും അകർത്തും അന്യഥാവാ കർത്തും ശക്യം പുരുഷതന്ത്രത്വ. ധ്യാനത്തിന്റെ പ്രത്യേകത എന്താണ്? പുരുഷനത് ചെയ്യാൻ പറ്റും, ദേവതയെ ധ്യാനിക്കാം, അകർത്തും ചെയ്യാതിരിക്കാൻ പറ്റും, അന്യഥാകർത്തും പല പ്രകാരത്തിലത് ചെയ്യാൻ പറ്റും. ഒരു രീതി തന്നെ ചെയ്യണമെന്നില്ല, പലതരത്തിലത് ചെയ്യാൻ പറ്റും. അതാണ് ധ്യാനത്തിന്റെ വിശേഷം. എന്തുകൊണ്ടത് പുരുഷതന്ത്രത്വ? അത് പുരുഷ അധീനമാണ്, പുരുഷൻ ഹേതുവായിട്ടുണ്ടാകുന്ന ജ്ഞാനമാണ്. തന്ത്രം അധീനം ഹേതു എന്നൊക്കെ അതിനർത്ഥമാണ് തന്ത്രശബ്ദത്തിന്. പുരുഷതന്ത്രമാണ്, പുരുഷൻ അധീനമാണ്, പുരുഷന്റെ പ്രയത്ന സാധ്യമാണ്. കൃതി കർമ്മം പ്രവൃത്തി അതിനെ രണ്ടായിട്ട് വേർതിരിക്കും, ഒന്ന് ചേഷ്ട മറ്റൊന്ന് കൃതി എന്ന് പറയും. ചേഷ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മറ്റും ഉണ്ടാകുന്ന പ്രവൃത്തി. ശരീരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രവൃത്തിക്ക് കാരണമായി നമ്മുടെ അന്ധകരണത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും അതിസൂക്ഷ്മമായിട്ട്. ആ പ്രവൃത്തി സ്ഥൂലമായിട്ട് ശരീരത്തിൽ വ്യാപിക്കുമ്പോഴാണ് ശരീരം ചലിക്കുന്നത്. ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ ഇപ്പൊ കൈ ഉയർത്തുക, പിടിക്കുക, കൈ താഴ്ത്തുക, കാലുകൊണ്ട് നടക്കുക തുടങ്ങിയ പ്രവൃത്തികളെല്ലാം ചേഷ്ട എന്ന് പറയും. ആ ചേഷ്ട ശരീരത്തിൽ വരണമെങ്കിൽ ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള മനസ്സ് അന്ധകരണമാണ്. ആ അന്ധകരണത്തിൽ ഒരു സൂക്ഷ്മമായ പ്രവൃത്തി നടക്കുന്നതിന് കൃതി എന്ന് പറയുന്നു. അപ്പോ ഈ കൃതി ശരീരത്തിലെ ചേഷ്ട എന്ന് പറയുന്ന കൃതി സാധ്യം എന്ന് പറയും. അതുപോലെ മനസ്സിന്റെ പ്രവൃത്തികൾ ധ്യാനം ഭാവന. അപ്പോൾ നമ്മൾ ധ്യാനത്തെ കുറിച്ച് അറിയുന്നു, ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ധ്യാനത്തിനുള്ള ഒരു പ്രവൃത്തി തുടക്കമെടുക്കും. ആ പ്രവൃത്തിയുടെ തുടക്കത്തെയാണ് കൃതി എന്ന് പറയും. ആ കൃതി ബാഹ്യമായി പ്രകടമാകുന്നില്ല, അത് പ്രേരകമാണ് മനസ്സിന്റെ ധ്യാനക്രിയക്ക്. ധ്യാനക്രിയ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമാണ്, മനസ്സ് ഒരേ തരത്തിൽ ചിന്തയെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് നമുക്ക് പ്രത്യക്ഷമായി സ്വാനുഭവമാണ്. പക്ഷെ അതിന് തുടക്കം കുറിക്കുന്ന കൃതി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമല്ല, അതൊരു സംസ്കാരമാണ്, സൂക്ഷ്മമാണ്. ആ കൃതി ആണ് മാനസികമായ ചേഷ്ട ധ്യാനം. അത് സ്ഥൂലമാണ്, കൃതി എന്ന് പറയുന്ന സൂക്ഷ്മമാണ്. ധ്യാനം എന്ന് പറയുന്ന മനസ്സിന്റെ ചേഷ്ട, നടക്കുക എന്ന് പറയുന്ന ശരീരത്തിന്റെ ചേഷ്ട. അപ്പൊ മനസ്സിന്റെ ചേഷ്ടയാകുന്ന ആ ധ്യാനത്തിന് കാരണമായിരിക്കുന്നത് കൃതി, സൂക്ഷ്മമായ സംസ്കാര രൂപത്തിലുള്ള ആ ചേഷ്ടയ്ക്ക് പ്രേരകമായിരിക്കുന്ന അല്ലെങ്കിൽ ചേഷ്ടയ്ക്ക് ഹേതുവായിരിക്കുന്ന മനസ്സിന്റെ സൂക്ഷ്മ പ്രവൃത്തി. അപ്പൊ ആ കൃതി സാധ്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. ശരീര ചേഷ്ട അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ കൃതി സാധ്യമായതെല്ലാം എന്താണ്? പുരുഷാധീനമാണ്. അങ്ങനെ ഒരു സംസ്കാരം ഉള്ളിലുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും, ആ സംസ്കാരം ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ ആ കൃതി രൂപത്തിലുള്ള സംസ്കാരം കൊണ്ട് സാധ്യമായതുകൊണ്ട് അത് ജീവനാധീനമാണ്. ധ്യാനം ശരീര പ്രവൃത്തികളെല്ലാം ജീവനാധീനമാണ്. അതുകൊണ്ട് തന്നെ പുരുഷതന്ത്രം എന്ന് പറയുന്നു. ജ്ഞാനം അങ്ങനെയല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ചെയ്യാതിരിക്കാം. അകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ, ആ സംസ്കാരം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കത്തില്ല, ധ്യാനത്തിൽ പ്രവർത്തിക്കത്തില്ല. ഇനി ആ സംസ്കാരത്തിന്റെ വിശേഷതകളനുസരിച്ച് പലതരത്തിലത് ചെയ്യാൻ കഴിയും. അതാണ് ധ്യാനം എന്ന് പറയുന്നത്, ക്രിയയാണെന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം ഇത് പ്രമാണജന്യം എടുത്ത് പറയുന്നു. ജ്ഞാനം പ്രമാണജന്യമാണ്. അഗ്നി മുമ്പിലുണ്ട്, കണ്ണവിടെ പ്രമാണം, കണ്ണുകൊണ്ട് അതിനെ കാണുന്നു, പിന്നീട് സ്വേച്ഛയ്ക്ക് അനുസരിച്ചല്ല അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അത് അഗ്നിന്റെ മുമ്പിലുണ്ട്, എനിക്ക് അഗ്നിയെ കുറിച്ച് അറിവുണ്ടാകണം എന്ന് അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയല്ല. ഇന്ദ്രിയവും അഗ്നിയുമായിട്ടുള്ള സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, കണ്ണ് അഗ്നിയെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലുടൻ ഇത് അഗ്നി എന്നുള്ള ജ്ഞാനം ഉണ്ടാവും. പുരുഷന്റെ ഇച്ഛയ്ക്ക് അധീനമായി ഒന്നും സംഭവിക്കുന്നില്ല. കൃതി സാധ്യമായിട്ട്, പ്രയത്ന സാധ്യമായിട്ട് അവിടെ ഒന്നുമില്ല. വസ്തുവിനെ കാണുന്നു, ഉടൻ ജ്ഞാനം ഉണ്ടാവും. നമ്മുടെ യാതൊരു സ്വാതന്ത്ര്യവും അതിലില്ല. പ്രമാണവും പ്രമേയവുമായി സംബന്ധം ഉണ്ടാവുന്നു. പ്രമേയമായി അഗ്നി, പ്രമാണമായി ഇന്ദ്രിയം, ഉടനുള്ളിൽ ജ്ഞാനം ഉണ്ടാവുന്നു, പ്രമിതി ജ്ഞാനം ഉണ്ടാവുന്നു. അതാണ് ജ്ഞാനത്തിന്റെ സ്ഥിതി. പ്രമാണം ച യഥാഭൂത വസ്തുവിഷി. പ്രമാണം എന്ന് പറഞ്ഞാൽ ആ വസ്തു എങ്ങനെയാണോ അതിനനുസരിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. അഗ്നിയെ കാണുമ്പോൾ അഗ്നിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു, ജലത്തെ കാണുമ്പോൾ ജലത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. പറയുന്നു പ്രമാണം എന്ന് പറയുന്നത് ഇങ്ങനെ യഥാഭൂതമായ വസ്തുവിനെ വിഷയമാക്കുന്നു. അത് പ്രമാണം എന്നുള്ളതിന് പ്രമാ എന്ന് അർത്ഥം കൊടുക്കും. ആ അറിവ് വസ്തു എങ്ങനെ അതിനനുസരിച്ചുണ്ടാകുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. അത് ജ്ഞാനം കർത്തും അകർത്തും അന്യഥാവ കർത്തും അശക്യം. അതുകൊണ്ട് ജ്ഞാനത്തെ നമുക്ക് ചെയ്യുക ചെയ്യാതിരിക്കുക പല പ്രകാരത്തിൽ ചെയ്യുക ഒന്നും സാധ്യമല്ല. നമുക്ക് അതൊരു സ്വാതന്ത്ര്യമില്ല. വസ്തു മുമ്പിലിരിക്കുന്നു, കാണുന്നു, അറിവുണ്ടാകുന്നു. അത് പുരുഷന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. പുരുഷന് അധീനമായിട്ടൊന്നും ചെയ്യാൻ അവിടെ ഇല്ല എന്നുള്ളത്. കേവലം വസ്തുതന്ത്രമേ വത്ത്, അത് വസ്തുവിനധീനമാണ്, വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെ അങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു. നമ്മൾ നിരന്തരം ഭാവന ചെയ്യുന്നത് അത് ജ്ഞാനമല്ല എന്നർത്ഥം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൃതി ഉപയോഗിച്ച്, നമ്മുടെ സംസ്കാരം ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മനസ്സിൽ അങ്ങനെ ഒരു ജ്ഞാനത്തെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയാണ്. ശിവലിംഗത്തെ ശിവനാണെന്ന് ധ്യാനിക്കുന്നു. അപ്പോൾ അവിടെ മുഴുവനിരിക്കുന്ന എന്താണ്, ശിലാഖണ്ഡമാണ്. പക്ഷെ അതിൽ ശിവഭാവന നിരന്തരമായി മനസ്സുകൊണ്ട് ബലം പ്രയോഗിച്ച് ചെയ്യുന്നതാണ്. അത് ആ വസ്തുവിനനുസരിച്ചല്ല, വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം എന്താണ്, അതിനെക്കുറിച്ച് ശിലാഖണ്ഡം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതാണ് വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം. കാരണം മുമ്പിലിരിക്കുന്ന അതാണ്, മറ്റേതെന്താണ് ഭാവനയാണ്. അത് ഭാവന ചെയ്യുന്നു. വസ്തുവിനനുസരിച്ച് അവിടെയുള്ള ജ്ഞാനത്തിനവിടെ വസ്തുവിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ശിലാഖണ്ഡമാണ്. പക്ഷെ ശിവലിംഗം വന്ന് ഭാവന, ഇപ്പൊ ശിവൻ എന്നുള്ള ഭാവന, ആ ഭാവനയെ മനസ്സിൽ നിരന്തരം ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ ഒരു ഭാവന ഉണ്ടാക്കുന്നതിനുള്ള സംസ്കാരം, അതായത് കൃതി ആവശ്യമാണ്. വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് അതെന്താണ്, അത് ജ്ഞാനമല്ല, അത് ജ്ഞാനമല്ല. അതും അതിനെ നമുക്ക് ജ്ഞാനമെന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്ന ജ്ഞാനവും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെ ഭാവന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അറിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ പ്രയത്ന സാധ്യവും ഇച്ഛയ്ക്ക് അധീനവും വസ്തുവിനനുസരിച്ചും അല്ല. അതുകൊണ്ട് അതിനെ ഇവിടെ പറയുന്ന മുഖ്യജ്ഞാനം ആയിട്ടതിനെ കണക്കാക്കാൻ ഒക്കത്തില്ല. അത് ഗുണമായി അത് ജ്ഞാനമാണ്, അതും ഒരു അറിവാണ്. പക്ഷെ ഇവിടെ പറയുന്നതായ വസ്തുവിനനുസരിച്ച് ഉണ്ടാകുന്ന ജ്ഞാനം അല്ല അത്. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം ചിലപ്പോൾ ഭ്രമമാകാം, ചിലപ്പോൾ യഥാർത്ഥമായിരിക്കാം, അങ്ങനെയെല്ലാം സംഭവിക്കാം. പിന്നെ അതിനെ ആഹാരി ജ്ഞാനം എന്നും പറയും. സാങ്കേതികമായി അങ്ങനെ ഒരു പേരുണ്ട്. അത് പ്രമേയമല്ല, എന്നാൽ ഭ്രമവുമല്ല, അതിനൊന്നും വിലക്ഷണമായൊരു ജ്ഞാനം. നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന ഒരു ജ്ഞാനം. അതിൽ യഥാർത്ഥത്തിന്റെ അംശവുമുണ്ട്, അയഥാർത്ഥത്തിന്റെ അംശവുമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, നമ്മൾ കൽപ്പിച്ച ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ വാസ്തവത്തിന് മുമ്പിലിരിക്കുന്നത് ശിവനല്ല, പക്ഷെ ശിവനെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. മുമ്പിലിരിക്കുന്നതിൽ ശിവനെന്ന് ഭാവന ചെയ്യുന്നിടത്ത് ഒരു പെശകുണ്ട്. മുമ്പിലിരിക്കുന്ന ഒരു ശിലാഖണ്ഡമാണ്. ശിലാഖണ്ഡത്തിൽ അങ്ങനെ ഒരു ഭാവന ചെയ്യുന്നിടത്ത് അത് സത്യമില്ല. എന്നാൽ ശിവനെന്ന് പറയുന്ന ഒരു തത്വമുണ്ട്, ആ തത്വത്തിനനുസരിച്ചുള്ള ഭാവനയാണ്, അതുകൊണ്ട് സത്യമാണ്. അങ്ങനെ വരുന്നുണ്ട് തന്നെ ആഹാര്യ ജ്ഞാനം. മുമ്പിൽ എന്താണോ പ്രത്യക്ഷമായി കാണുന്നത് അതിന് വിരുദ്ധമായ ഒരു ഭാവന ചെയ്യുക.

അതുപോലെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവ് എങ്ങനെയോ അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാവും. അതിന് വിധിയുടെ ആവശ്യം അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നത് നാഭി പുരുഷതന്ത്രം. അത് വിധിക്ക് അധീനമല്ല, പുരുഷനധീനമല്ല, അവന്റെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു ജ്ഞാനമല്ല എന്നത്. എല്ലാ ജ്ഞാനവും അങ്ങനെയാണ്. അത് ആത്മജ്ഞാനം മാത്രമല്ല, ഒരു ജ്ഞാനവും പുരുഷന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചോ വിധിക്കനുസരിച്ചോ ഉണ്ടാകുന്നില്ല. ഇവിടെ ലൗകികമായി നമുക്കുണ്ടാകുന്ന ജ്ഞാനങ്ങളെല്ലാം തന്നെ വസ്തുവിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്, മുഖ്യമായ ജ്ഞാനമല്ല. തസ്മാത് മാനസത്വേവി ജ്ഞാനസ്യ മഹത് വൈരക്ഷണ്യം. അതുകൊണ്ടെന്താണ്, ജ്ഞാനം മാനസമാണ്, അത് മനസ്സിന്റെ തന്നെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ്, മാനസമാണ്. ആണെങ്കിലും എന്താണ് മഹത് വൈലക്ഷണ്യം, വലിയ വ്യത്യാസമുണ്ട്. ധ്യാനവും ജ്ഞാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. വസ്തുവിനനുസരിച്ച് ആണ് ധ്യാനിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഭാവന അത് വസ്തുവിനനുസരിച്ചായതുകൊണ്ട് സത്യമായിരിക്കും. ഇനി വസ്തുവിനനുസരിച്ചല്ല ധ്യാനിക്കുന്നതെങ്കിൽ അത് അസത്യമായിരിക്കും. അപ്പൊ അസത്യമായി വരുന്ന ധ്യാനവും സത്യമായി വരുന്ന ധ്യാനവും കൊണ്ട് മറ്റൊരു ഉദാഹരണം കൊടുക്കുന്നു. യഥാച പുരുഷോ വാവ ഗൗതമാഗ്നിഹി യോഷാവാവ ഗൗതമാഗ്നിഹി ഇത്യത്ര യോഷിത് പുരുഷയോ അഗ്നിബുദ്ധി മാനസീ ഭവതി. മറ്റുദാഹരണം പറയുന്നു, ചാന്ദോഗ്യത്തിൽ പറയുന്ന ഒരു ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്, പുരുഷോ വാവ ഗൗതമാഗ്നി അല്ലയോ ഗൗതമ പുരുഷൻ അഗ്നിയാണ്, പുരുഷനെ അഗ്നിയാണെന്ന് ധ്യാനിക്കുക. അടുത്ത് പറയുന്നു യോഷാവാവ ഗൗതമാഗ്നിഹി പഞ്ചാഗ്നി വിദ്യയുടെ പ്രകടനത്തിൽ പറയുന്നുണ്ട്, യോഷ സ്ത്രീയെ അഗ്നിയായിട്ട് ഭാവന ചെയ്യുക, പുരുഷനെ അഗ്നിയായിട്ട് ഭാവന ചെയ്യുക, ധ്യാനിക്കുക എന്ന് പറയുന്നു. ഇത്തരം ധ്യാനങ്ങളും അതിന്റെ ഫലവും പറയുന്നുണ്ട്. പുരുഷനെ അഗ്നിയായി ഭാവന ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരുഷൻ അഗ്നിയല്ല, പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്, അത് അഗ്നിയല്ല, പക്ഷെ അഗ്നിയാണെന്ന് ധ്യാനിക്കാൻ പറയുന്നു. സ്ത്രീയെ അഗ്നിയല്ല, പക്ഷെ അതിനെ അഗ്നിയാണെന്ന് ധ്യാനിക്കാൻ പറയുന്നു. ഇതെന്താണ്? ഇത് വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന പുരുഷനിൽ അഗ്നിയാണെന്നുള്ള ജ്ഞാനം അത് സത്യമല്ല, വസ്തുവിനനുസരിച്ചല്ല ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ ജ്ഞാനം എന്ന് പറയുന്നത് പ്രമേയമല്ല, ഭ്രമാത്മകമാണ്. എന്നാലും അങ്ങനെ ധ്യാനിക്കുന്നതുകൊണ്ട് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതെന്താണ്? ഒരു മാനസിക ക്രിയയാണ്, പുരുഷനെ അഗ്നിയായി സങ്കല്പിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്, അത് ജ്ഞാനമല്ല. ഇത്ര യോഷിത് പുരുഷയോഹോ, ഇവിടെ സ്ത്രീയിലും പുരുഷനിലും അഗ്നിബുദ്ധി അഗ്നിയാണെന്നുള്ള ഭാവന അത് മാനസീ ഭൂതി, അത് മാനസികമായ ഒരു ക്രിയയാണ്, അത് ജ്ഞാനമല്ല എന്നാണ്. അതേസമയം പുരുഷനെ കണ്ടിട്ട് ഇത് പുരുഷൻ എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ അത് ജ്ഞാനമായിരിക്കും. കേവല ചോദനാജന്യത്വ ക്രിയവസ പുരുഷതന്ത്രാച്ച, ഇത് കേവല വിധിജന്യമാണ്, സത്യവുമായിട്ട് അതിന് ബന്ധമില്ല, വെറും വേദവിധി നിന്നാണ് അങ്ങനെ ഒരു ഭാവന ഉണ്ടാകുന്നത്, ആ പുരുഷൻ അഗ്നിയാണ് എന്നൊരു ഭാവന ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താണ്, സാ ക്രിയായവ, അത് വെറും ക്രിയയാണ്, മാനസിക ക്രിയയാണ്. പുരുഷതന്ത്രാച്ച, ഞാനങ്ങനെ ഭാവന ചെയ്യുന്നതുകൊണ്ടാണ്, എനിക്ക് അധീനമാണ് ആ ഭാവന, ഞാനങ്ങനെ കൽപ്പിച്ച് അങ്ങനെ ഒരു അറിവിനെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് അത് പുരുഷാധീനമാണ്, കൃതി സാധ്യമാണ് എന്നർത്ഥം. അപ്പോൾ പൊതുവെ നമ്മൾ ഇതിനെല്ലാം ജ്ഞാനമെന്ന് പറയുമെങ്കിലും എന്താണ്, വസ്തു എങ്ങനെ പ്രാധാന്യം കൊടുക്കാതെ പുരുഷന്റെ ഇച്ഛയ്ക്ക് പുരുഷന്റെ പ്രയത്നത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ക്രിയയാണ്, ആ ചിന്തകളെല്ലാം ക്രിയയാണ്, അത് ജ്ഞാനമല്ല എന്നാണ്. യാതു പ്രസിദ്ധേ അഗ്നിബുദ്ധർ എന്ന ചോദനാതന്ത്ര, ഭൂമിയിൽ കാണുന്ന അഗ്നി, പ്രസിദ്ധമായ അഗ്നി, അഗ്നിയിലുണ്ടാകുന്ന അഗ്നിബുദ്ധി, ഇത് അഗ്നിയാണെന്നുണ്ടാകുന്ന അറിവ് അതെന്താണ് എന്ന ചോദനാതന്ത്ര, അത് വിധിക്ക് അധീനമായി ഉണ്ടാകുന്നതല്ല, വേദം വിധിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതല്ല. നാഭി പുരുഷതന്ത്ര, നമ്മൾ കൽപ്പിച്ച് ഭാവന ചെയ്തുണ്ടാക്കുന്നുമല്ല, അഗ്നി മുമ്പിൽ ഇരിക്കുമ്പോൾ ഭാവന ചെയ്തിട്ട് ഇത് അഗ്നിയാണെന്നൊരു അറിവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കിം തർഹി, പിന്നെന്താണത്? പ്രത്യക്ഷ വിഷയ വസ്തുതന്ത്ര ഏവേദി ജ്ഞാനമേവ ഏതെന്ന ക്രിയ. അവിടെ ജ്ഞാനവും ക്രിയയും തമ്മിലുള്ള വ്യത്യാസത്തെ സ്പഷ്ടമാക്കുകയാണ്. പ്രത്യക്ഷ വിഷയ വസ്തുതന്ത്ര, പ്രത്യക്ഷ വിഷയമാണ് അഗ്നി, പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന വസ്തു അഗ്നിയാണ്, അതിനധീനമാണ് തന്ത്ര ഏവ ഇതി ജ്ഞാനമേവ ഏത്. അതുകൊണ്ട് എന്താണ്, അഗ്നിയിൽ അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകുന്ന ജ്ഞാനമാണ് എന്ന ക്രിയ, അത് ക്രിയയല്ല. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഭാവന ചെയ്യുന്നതല്ല ക്രിയയും. അസിയം ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തനിയെ സ്വാഭാവികമായി ഉണ്ടായി വരുന്ന അത് ജ്ഞാനവും അങ്ങനെയാണ്. അസമയം രണ്ടും മാനസികമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ രണ്ടിനെയും ജ്ഞാനം എന്ന് പറയും. ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അറിവാണ്, ഭാവനയും ഒരു അറിവാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അറിവെന്ന് പറയുമെങ്കിലും ഇവിടെ തന്നെ വേർതിരിക്കുകയാണ്. പ്രമാണജന്യമായി വസ്തുവിനധീനമായി ഉണ്ടാകുന്നത് അറിവ്, വസ്തുവിനെ ആശ്രയിക്കാതെ പുരുഷന്റെ പ്രയത്നത്തിനധീനമായി ഉണ്ടാകുന്നത് ക്രിയ. രണ്ടും മാനസികമാണ്, അങ്ങനെ രണ്ടിനെയും വേർതിരിച്ചിരിക്കുകയാണ്. തദ്വിഷയെ നീങ്ങാതെ ശ്രീയമാണ് അഭിജിത്.

0: അനുയോജ്യ വിഷയത്വ കുണ്ഠീഭവന്തി ഉപനാദിഷു പ്രയുക്തുര കൈഷ്ണ്യാദിവത് അഹേയ അനുപാതേയ വസ്തുവിഷയത്വ തദ്വിഷയെ നിങ്കാതേശ്രീയമാണാവി ജ്ഞാനത്തെ ആത്മാവാ അരേ ദ്രഷ്ടവ്യ ആത്മാനമേവ ഉപാസീത തുടങ്ങി ലിംഗ് കബീത്ത് എന്ന് പറയുന്ന പ്രത്യേകം കൊണ്ട് വിധിലിംഗ് വിധിക്കുകയാണ് ലകാരങ്ങളിൽ ലിംഗം എന്ന് പറഞ്ഞൊരു ലകാരമുണ്ട് ക്രിയ ബോധി ദൃഷ്ടവ്യ തവ്യത് പ്രത്യാന്തമാണ് ദർശിക്കൂ ഉപാസീത ഇതെല്ലാം എന്ത് ചെയ്യുന്നു ശ്രുതിയിൽ വരുന്നതാണ് ഈ ലിംഗാദി പ്രത്യ അന്തങ്ങളായ ശബ്ദങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ശ്രുതിയിലുണ്ടെങ്കിലും ശ്രീയമാണ് അപി ആത്മാവാരെ ദ്രഷ്ടവ്യ എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും അനുയോജ്യ വിഷയത്വ അത് കർത്തവ്യം അവിടെ വിഷയമല്ല കർത്തവ്യമായ ഒന്നല്ല അവിടെ വിഷയമായിരിക്കുന്നു അല്ലെങ്കിൽ ഞാനിത് ചെയ്യേണ്ടവനാണ് എന്ന ബോധമുള്ളവനാണ് നിയോജ്യൻ എന്ന് പറയുന്നത് അതിന് വിധിക്കപ്പെട്ടവൻ അവന്റെ വിഷയമല്ല ഇതൊന്നും ദ്രഷ്ടവ്യ എന്ന് പറയുന്നത് കാരണം ഞാനും അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ഞാനും അതുകൊണ്ട് നിയോജ്യ വിഷയമല്ലാതെ ജ്ഞാനം എന്ന് പറയുന്നത് കർത്തവ്യ വിഷയമല്ല ഒരു കർത്തവ്യത്തിന് വിഷയമല്ലാതെ ഇച്ഛാശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ഞാനും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഉപലാദിഷ പ്രയുക്ത ക്ഷുര തൈഷ്ണിയാധിപ ഉപലം എന്ന് പറയുന്ന പാറക്കല്ല് പാറ അതിൽ പ്രയുക്ത അതിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ക്ഷുരം കത്തി അതിന്റെ തൈഷ്ണ്യം അതിന്റെ തീക്ഷ്ണത എന്ത് ചെയ്യുന്നു പാറയിലേക്ക് കത്തിയെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തീക്ഷ്ണത അതിന്റെ മൂർച്ച അതെന്ത് ചെയ്യുന്നു ഇല്ലാതാകും അതിന്റെ വായത്തല മടങ്ങിപ്പോകുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു കുണ്ടീഭവന്തി മടങ്ങിപ്പോകുന്നു എങ്ങനെയാണോ പാറയിൽ വെട്ടുമ്പോൾ കത്തിയുടെ വായത്തല മടങ്ങുന്നത് അതുപോലെ ഈ ആത്മാവ അരേ ദ്രഷ്ടവ്യ തുടങ്ങിയ വിധികളെല്ലാം ആത്മാവിനെ സംബന്ധിച്ചാകുമ്പോൾ അല്ലെങ്കിൽ ആത്മ സംബന്ധിച്ചാകുമ്പോൾ അതെല്ലാം പ്രയോജനമില്ലാതായിത്തീരുന്നു എന്നാണ് നിഷ്പ്രയോജനമായിത്തീരുന്നു കത്തിയുടെ മൂർച്ച എന്ന് പറയുന്നത് ഛേദിക്കാനുള്ളതാണ് പക്ഷെ പാറയിൽ വെട്ടിക്കഴിഞ്ഞാൽ ആ മൂർച്ച ഉപയോഗശൂന്യമായിത്തീരുന്നു അതുപോലെ വിധി എന്ന് പറയുന്നത് പ്രവർത്തിപ്പിക്കാനുള്ളതാണ് പക്ഷെ ആ വിധി ജ്ഞാനത്തെ സംബന്ധിച്ചാകുമ്പോൾ അത് നിഷ്പ്രയോജനമായിത്തീരുന്നു എന്നാണ് അതങ്ങനെ പറയുന്നത് വിധിയില്ല ജ്ഞാനത്തിൽ വിധിയില്ലെങ്കിൽ പിന്നെ ദ്രഷ്ടവ്യ മന്ദവ്യ നിധ്യാസിതവ്യ ശ്രോതവ്യ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അതെല്ലാം വിധിയാണല്ലോ അത് ചെയ്യുമെന്ന് ആവശ്യപ്പെടുകയാണ് ലിംഗ് എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നതാണ് പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ് അതുപോലെ കവ്യ തുടങ്ങിയ പ്രത്യയങ്ങളെല്ലാം നമ്മൾ പ്രത്യാന്തങ്ങളാണ് ഈ ശബ്ദങ്ങളെല്ലാം അപ്പൊ അതിനെല്ലാം പൊതുവെ വ്യാകരണത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം വിധിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളാണെന്ന് ശ്രോതവ്യ ശ്രവിക്കൂ എന്നെല്ലാം പറയുന്ന എന്താണ് ജ്ഞാനത്തെ അവിടെ വിധിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു അങ്ങനെ വിധി പോലെ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലെയാണ് മൂർച്ചയുള്ള കത്തി പാറയിൽ വെട്ടിക്കഴിഞ്ഞാൽ ആ മൂർച്ച യാതൊരു പ്രയോജനമില്ലാത്തതായി തീരുന്നു അതുപോലെ ഈ വിധികളെല്ലാം എന്ത് ചെയ്യുന്നു അത് നിഷ്പ്രയോജനമായി തീരുന്നു ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് അഹേയ അനുപാതേയ വസ്തുവിഷയത്വം അഹേയം തിരിക്കാൻ കഴിയത്തില്ല അനുപാതേയം സ്വീകരിക്കാൻ കഴിയത്തില്ല അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഈ ആത്മവസ്തു അതിനാണ് ഇത് വിഷയമാക്കുന്നത് എന്നുവെച്ചാൽ ഈ വിധിയൊന്നും അവിടെ ഫലിക്കത്തില്ല എന്നാണ് അപ്പൊ ഈ വിധികളൊന്നും ആത്മാവിനെ ഇതൊന്നും സ്പർശിക്കുന്നില്ല ഇപ്പൊ ചോദിക്കുന്നു കിമർത്ഥാനി തർഹി ആത്മാവാരേ ദൃഷ്ടവ്യഹ ശ്രോതവ്യഹ ഇത്യാദീനി വിധി ഛായാനി വചനാനി അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രുതിയിൽ എന്തിനു പറഞ്ഞിരിക്കുന്നു വിധി അവിടെ നിഷ്പ്രയോജനമാണെങ്കിൽ ശ്രുതി ഒരിക്കലും വ്യർത്ഥമാകാൻ പാടില്ലല്ലോ കിമർത്ഥാനി തർഹി എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവാരേ ദൃഷ്ടവ്യഹ ശ്രോതവ്യഹ ആത്മാവിനെ സാക്ഷാത്കരിക്കേണ്ടതാണ് ശ്രവണം ചെയ്യണം ഇത്യാദി വിധി ഛായാനി വചനാനി വിധി പോലെയുള്ള വചനങ്ങൾ വിധി തുല്യമായ വചനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം നിഷ്പ്രയോജനമാണെങ്കിൽ വേദം എന്തിനു വിധിച്ചു അതിന് സമാനം പറയുന്നു സ്വാഭാവിക പ്രവൃത്തി വിഷയ വിമുഖീകരണാർത്ഥാനീതി ബ്രുമഹ അതിന് ഞങ്ങൾ എന്താണ് പറയുന്നത് വയം ബ്രുമഹ എന്ന് വെച്ചാൽ അദ്വൈതികൾ എന്തിനു എന്ത് പറയുന്നു അതിന് സമാധാനം മനുഷ്യന് സ്വാഭാവികമായ പ്രവൃത്തികളുണ്ട് വിഷയങ്ങളിലേക്ക് എന്നുവെച്ചാൽ ആത്മഭിന്നമായ വസ്തുക്കളിലേക്കാണ് പ്രേയസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട് ലൗകികമായ പ്രവൃത്തികൾ ധാരാളം ചെയ്യുന്നുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ട് വരുന്ന പ്രവൃത്തികളാണ് അതൊരു വേദവും പറയേണ്ട കാര്യമില്ല മനുഷ്യൻ സഹജമായും ബാഹ്യ വിഷയങ്ങളിലേക്ക് നിരന്തരം അവന്റെ ത്രികരണങ്ങളെ കൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള പ്രവൃത്തിയിൽ വിഷയങ്ങളിൽ നിന്നും വിമുഖീകരണാർത്ഥാണ് അതിൽ നിന്നവനെ വിമുഖമാക്കുന്നതിന് വേണ്ടി മറിച്ച് അവന്റെ പ്രവൃത്തികൾ ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടി വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ആത്മാഭിമുഖമാകണം അതിനു വേണ്ടിയിട്ടാണ് ഈ വിധികൾ എന്നർത്ഥം വിധി പ്രയോജനമുള്ളതാണ് വേദത്തിൽ വേദം ഒരിക്കലും വേദത്തിലൊരു വാക്കുപോലും നിഷ്പ്രയോജനമാകാൻ പാടില്ല വിധി ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നില്ല നേരിട്ട് ആത്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല, പക്ഷെ അതിന് പ്രയോജനമുണ്ട്. മനുഷ്യന്റെ സഹജമായ പ്രവൃത്തികൾ ബഹിർമുഖമാണ്. ബഹിർമുഖമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ച് ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധികളെല്ലാം. അപ്പൊ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അതിനെ അന്വേഷിക്കാനും അറിയാനുമാണ് പ്രവർത്തിക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് അതിനെ പിന്തിരിപ്പിക്കുക. പിന്തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാഭിമുഖമാകും മനസ്സ്. അത് തന്നെ വിശദീകരിക്കുന്നു, യോഹി ബഹിർമുഖ പ്രവർത്തതേ പുരുഷ ഇഷ്ടം മേ ഭൂയാദ് അനിഷ്ടം മാ ഭൂതി നജ തത്ര ആത്യന്തികം പുരുഷാർത്ഥം ലഭതേ തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം സ്വാഭാവിക കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചരാത് വിമുഖീകൃത്യ പ്രത്യേകാത്മ സ്രോതസ്ഥയാ പ്രവർത്തയന്തി ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇത്യാദി. ശാസ്ത്രം എന്താണ് ചെയ്യുന്നത്? അത് പറയുന്നു, യോ ഹി ബഹിർമുഖ പ്രവർത്തതേ. സാധാരണ മനുഷ്യരെല്ലാം എന്ത് ചെയ്യുന്നു? ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ലൗകികമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സദാസമയം. എന്തിനു വേണ്ടി ഇഷ്ടം മേ ഭൂയാദ് അനിഷ്ടം മാ ഭൂത്. എന്തിനു വേണ്ടി അങ്ങനെ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നു? ഇതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടാകണം, അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് കരുതി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് എനിക്ക് ശ്രേയസിനെ തരുന്നത്, ഇതാണ് എനിക്ക് മംഗളത്തെ തരുന്നത്, ഇതാണ് എനിക്ക് അഭീഷ്ടമായിരിക്കുന്നത്, ഇത് ഈ പ്രവൃത്തി കൊണ്ട് എനിക്ക് അഭീഷ്ടം ഉണ്ടാകണം എന്നുള്ള വിചാരത്തോടുകൂടി ബാഹ്യ പ്രവൃത്തികൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആഗ്രഹിക്കുന്നു എന്താണ്? അനിഷ്ടം മാഭൂത്, എനിക്ക് അനിഷ്ടമായ ഒന്ന് സംഭവിക്കരുതെന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രവൃത്തിയും നിവൃത്തിയും രണ്ടു തരത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജ തത്ര ആത്യന്തികം പുരുഷാർത്ഥം ലഭിക്കേ, ആത്യന്തികമായ പുരുഷാർത്ഥം അത് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടത്തില്ല. ബഹിർമുഖമായ പ്രവൃത്തികളിൽ നിന്നും ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷത്തെ ആത്യന്തികമായ പുരുഷാർത്ഥം അത് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടത്തില്ല. ബഹിർമുഖമായ പ്രവൃത്തികളിൽ നിന്നും ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവിക കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചര, സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി. എങ്ങനെയുള്ള പ്രവൃത്തി? കാര്യകരണ സംഘാതത്തിന്റെ പ്രവൃത്തി. കാര്യമായി ശരീരം, കരണമായി ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് ത്രികരണങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ശരീരം, വാക്ക്, മനസ്സ്, ഇതെല്ലാം കൊണ്ടുള്ള ആ പ്രവൃത്തി. അതെങ്ങനെ സ്വാഭാവികമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു? അതൊരു വേദവും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായ കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചര. ആ പ്രവൃത്തിയുടെ ഗോചരം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധ രൂപത്തിലുള്ള ഈ പ്രപഞ്ചമാണ് ആ പ്രവൃത്തിക്ക് ഗോചരം, അതിന് വിഷയമായിരിക്കുന്നത്. അതിൽ നിന്നും വിമുഖീകൃത്യ, അതിൽ നിന്നവനെ വിമുഖനാക്കിയിട്ട് പ്രത്യേകാത്മ സ്രോതസ്ഥയ, പ്രത്യേകാത്മ അഭിമുഖമായിട്ട്, ആത്മാഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തയന്തി ശാസ്ത്രാണി, പ്രവർത്തിപ്പിക്കുന്നു ശാസ്ത്രങ്ങൾ എന്നാണ്. ആത്മാഭിമുഖമാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണെന്ത്? ആത്മാവ അരേ ദ്രഷ്ടവ്യക്യാദി. ശ്രുതി അതാണ് ബോധിപ്പിക്കുന്നത്. നീ ബാഹ്യമായി പ്രവർത്തിക്കരുത്, ആന്തരികമായി പ്രവർത്തിക്കണം എന്ന് ആത്മതത്വത്തെ കാണിച്ചു കൊടുക്കുകയാണ്.
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ശിവ

0: കഥം പുനരുപാസനസ്യ പക്ഷപ്രാപ്തിയാവത പരിശേഷ്യാത് ആത്മവിജ്ഞാന സ്മൃതി സന്തത നിത്യവിഗ്രഹീതം വാഠം വേദിപ്യവും ശരീരാരംഭകസ്യ കർമ്മണോ നിയതഫലത്വാ സർവിജ്ഞാനപ്രാപ്തോ അഭി അവശ്യം ഭാവിനി പ്രവൃത്തിമയക്കായ ലബ്ധവൃത്തി കർമ്മണോ ബലീസ്ത്വാ മുക്തേഷ്വാദി പ്രവൃത്തികൾ ജ്ഞാനപ്രവൃത്തിർദൗർബല്യം തസ്മാവൈരാഗ്യാദി സാധനബലാവലംബന ആത്മവിജ്ഞാനസ്മൃതി സന്തതിർനിയന്ത്രവ്യാഭൂതി നപൂർവ കർത്തവ്യ പ്രാപ്തത്വാദിത്യപൂജാമ. ഇവിടെ ചർച്ച ചെയ്തത് എന്താണ്? ആത്മവിജ്ഞാനസ്മൃതി സന്തതി അത് പ്രാപ്തമാണ്, അപൂർവമല്ല. പ്രാപ്തം എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ട്. ഇപ്പോ ശ്രവണത്തിന് ശേഷം തത്വമസി തുടങ്ങിയ വാക്യങ്ങളുടെ ശ്രവണത്തിന് ശേഷം പ്രാപ്തമാണ്, അപൂർവമല്ല. അത് പ്രാപ്തമാകാതിരിക്കുന്നില്ല, അതവിടെ ഉണ്ട്. ശബ്ദബോധ രൂപത്തിൽ അതവിടെ ഉണ്ട്. ശബ്ദബോധവും ശബ്ദബോധം എന്ന് വേർതിരിച്ചറിയും. ശബ്ദബോധം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തെ കുറിച്ചുള്ള ബോധം, ശബ്ദബോധം എന്ന് പറയുമ്പോൾ അർത്ഥത്തെ കുറിച്ചുള്ള ബോധം, അർത്ഥജ്ഞാനം. ഇവിടെ ഒരാൾ ഹിമാലയം എന്ന് പറഞ്ഞു, ശബ്ദബോധം ഉണ്ടാകുന്നു. ശബ്ദബോധം ഉണ്ടാകുന്നതിന് ഭാഷ തടസ്സമില്ല. ഹിമാലയം എന്നുള്ള ശബ്ദം നമ്മൾ ഭാഷ അറിയാത്തവരാണ് ഇവിടെ പറഞ്ഞത്. ഇത് സംസ്കൃതമോ മലയാളമോ ഹിന്ദിയോ ഇത്തരം ഭാഷകളിലൊക്കെ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഹിമാലയം. ഈ ഭാഷ അറിയാത്ത ഒരാളിനോട് ആ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് ശബ്ദബോധം ഉണ്ടാകും. ഇംഗ്ലീഷുകാരനോട് പറഞ്ഞാലും അയാൾക്ക് ഈ ഭാഷ അറിയില്ല, പക്ഷെ ആ ശബ്ദം അയാൾക്ക് ബോധം ഉണ്ടാകും. പക്ഷെ അയാൾ അപ്പറയുന്നത് കേൾക്കുന്നു, പക്ഷെ അർത്ഥബോധമൊന്നും ഉണ്ടാകത്തില്ല. ഈ ഭാഷ പരിചയമുള്ള ഒരാളാണ്. ഹിമാലയം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കണ്ടിട്ടേ ഇല്ല, നേരിട്ടതിൻ്റെ അനുഭവമില്ല. ഇല്ലെങ്കിലും ഈ ശബ്ദത്തിൽ നിന്നും ശബ്ദബോധം ഉണ്ടാകും. എന്ന് വെച്ചാൽ അത് പറയുന്നത് ഒരു പർവ്വതത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അയാൾ എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ, ആ ധരിച്ചിരിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് ഒരു ബോധമുണ്ടാവും, അത് ശബ്ദബോധം. പക്ഷെ അവിടെ ഒരു ദോഷം വരുന്നത്, അയാൾക്ക് ആ ശബ്ദത്തിൽ നിന്ന് ആ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായെങ്കിലും ആ ബോധം അപൂർണമാണ്. ശരിയായ ഒരു രൂപ വസ്തുവിനെ കുറിച്ച് കിട്ടത്തില്ല. എന്താണ് ഹിമാലയം? ഒരു പർവ്വതമാണ്, അത്രയും മനസ്സിലായത്. വളരെ ഉയരമുള്ളതാണ്, ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്താണ്, ഹിമം ഉള്ളതാണ്. ഇങ്ങനെ അതിനെ സംബന്ധിച്ച് അയാൾ ആർജിച്ച, ഇതുവരെയുള്ള ആർജിച്ച ആ ജ്ഞാനത്തിൻ്റെ സംസ്കാരങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് അതിനെക്കുറിച്ച് അയാൾക്കൊരു ബോധം ഉണ്ടാകും, അർത്ഥബോധം. പക്ഷെ എന്നാലും ആ വസ്തു പരോക്ഷമായിട്ട് തന്നെ ഇരിക്കും. വസ്തു അപരോക്ഷമാണെങ്കിൽ അവിടെ പോകണം, ഇന്ദ്രിയർത്ഥ സന്നിവേഷം വരണം, അതായത് കണ്ണുകൊണ്ട് തന്നെ കാണും അവിടെ വസ്തുവിന്റെ സാക്ഷാത്കാരം. ശബ്ദത്തിൽ നിന്ന് ശബ്ദബോധം ഉണ്ടായാലും വസ്തു പരോക്ഷമായി തന്നെ ഇരിക്കും, അല്ലെങ്കിൽ വസ്തു മുമ്പിൽ വേണം. ബാഹ്യമായ വിഷയത്തിലൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ശബ്ദബോധം രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഒരു വസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ശബ്ദബോധം. ശബ്ദബോധം ആർക്കും ഉണ്ടാകും, ശബ്ദം കേട്ടാൽ അവിടെ ശബ്ദബോധമായി. ശബ്ദത്തെ ഗ്രഹിച്ച ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദമുള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ശബ്ദബോധം. ശബ്ദബോധം അതിൻ്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കും. അവിടെ വസ്തു പരോക്ഷമോ അപരോക്ഷമോ ആകാം. അമേരിക്കയെന്നോ ഹിമാലയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വസ്തു പരോക്ഷമായി. വസ്തു കൂടി അപരോക്ഷമാണെങ്കിൽ വസ്തു മുമ്പിൽ വേണം. ഇതാണ് പുസ്തകം എന്നൊരാൾ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ഒരു കുട്ടിയുടെ. അപ്പോൾ അത് ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാകുന്നു. വസ്തുവും അവിടെ അപരോക്ഷമാകുന്നു. ജ്ഞാനത്തിൻ്റെ സ്വഭാവം തന്നെ അത് അപരോക്ഷമായിരിക്കുക എന്നുള്ളതാണ്. ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, ആന്തരികമായ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെയല്ല. ആന്തരിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സുഖദുഃഖാദികൾ. ബാഹ്യ വിഷയങ്ങൾക്ക് പരോക്ഷമായും അപരോക്ഷമായും ഇരിക്കാം. ഹിമാലയം എന്നുള്ള ശബ്ദം കേട്ട് അർത്ഥം എന്താണെന്ന് മനസ്സിലായി, എന്നിട്ട് വസ്തു പരോക്ഷമാണ്, പ്രത്യക്ഷം. പ്രത്യക്ഷമല്ലാത്തതിന് പരോക്ഷം എന്ന് പറയും. അക്ഷി എന്ന് വെച്ചാൽ ഇന്ദ്രിയം, ഇന്ദ്രിയത്തിന് വിഷയമായതാണ് പ്രത്യക്ഷം, ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമില്ല. അങ്ങനെ പ്രത്യക്ഷമല്ലാതിരിക്കുന്നു അക്ഷണ പരം എന്ന് പറയും. അക്ഷിക്ക് പരമായിരിക്കുന്നു, ഇന്ദ്രിയത്തിന് പരമായിരിക്കുന്നു, ദൂരെയായിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് കാലദേശങ്ങളെ കൊണ്ട് ദൂരം വരിക. ഹിമാലയം എന്ന് പറഞ്ഞാൽ ദേശം കൊണ്ട് ദൂരം വന്നു, ദശരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കൊണ്ട് ദൂരം വന്നു. നേരിട്ട് കാണാൻ പറ്റുന്നില്ല ഈ കാലത്തിലല്ല, കാലദേശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വ്യവധാനം കൊണ്ട്. ഒരു വസ്തു നമ്മുടെ മുമ്പിലിരുന്ന് മറക്കുന്നു, മേശയ്ക്കകത്ത് എന്തായിരിക്കും, അത് വ്യവധാനം വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വസ്തു പരോക്ഷമായിരിക്കും. പക്ഷേ ഇന്ദ്രിയ ബന്ധം വന്നു കഴിഞ്ഞാൽ, ബാഹ്യേന്ദ്രിയ ബന്ധം വന്നു കഴിഞ്ഞാൽ വസ്തു അപരോക്ഷമാണ്. ശബ്ദം, ശബ്ദത്തിൽ നിന്നുള്ള ജ്ഞാനം, പിന്നെ അർത്ഥജ്ഞാനം, ശബ്ദജ്ഞാനമായി അവിടെ അർത്ഥം എന്ന് പറയുന്നത് വിഷയം, ശബ്ദത്തിൻ്റെ വിഷയം. ഏതൊരു വിഷയത്തെയാണോ ശബ്ദം കൊണ്ട് നമ്മൾ പരനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വിഷയം, അത് ബാഹ്യവും ആന്തരികവുമാകാം. വിഷയം ആന്തരികമാണെങ്കിൽ അവിടെ ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞു, അത് ആ വിഷയം യോഗ്യമാണെങ്കിൽ എന്നൂടെ പറയേണ്ടി വരും. കാരണം ആന്തരികമായ എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷയോഗ്യമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാപപുണ്യങ്ങൾ, സംസ്കാരം പ്രത്യക്ഷയോഗ്യമല്ല. പക്ഷെ പ്രത്യക്ഷയോഗ്യമായ കാര്യങ്ങൾ, ഉദാഹരണം സുഖം, ദുഃഖം, ഭയം, കാമം, ക്രോധം, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകത, ഇത് ഉള്ളിൽ അന്ധകരണത്തിൽ അതുണ്ടായാൽ അത് അപരോക്ഷമായേ ഇരിക്കും, അതിന് പരോക്ഷമാകാൻ പറ്റത്തില്ല. സുഖം ഉള്ളിലുണ്ടാകുക അതറിയാതിരിക്കുക സംഭവിക്കത്തില്ല, അത് ഉണ്ടായിത്തന്നെ തീരും. ഒരാൾക്ക് ദുഃഖമുണ്ട് അല്ലെങ്കിൽ സുഖമുണ്ട്, സുഖം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്ന് അയാളോട് പറയുകയാണ്, നീ സുഖിയാണല്ലോ അല്ലെങ്കിൽ നീ ദുഃഖിയാണല്ലോ. ഇങ്ങനെ പറയുമ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ അയാൾ വാസ്തവത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖം ദുഃഖം. കാരണം അയാൾ സുഖിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നു. പക്ഷെ അയാളോട് നീ സുഖിയാണ് അല്ലെങ്കിൽ ദുഃഖിയാണെന്ന് പറയുമ്പോൾ, ഏതൊരു സുഖത്തെയാണോ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാക്യത്തിൻ്റെ സഹായത്തോടുകൂടി, ത്വം സുഖി, ത്വം ദുഃഖി എന്നെല്ലാം പ്രയോഗിക്കുന്ന വാക്യ സഹായത്തോടുകൂടി, അപ്പോൾ അത് പ്രത്യക്ഷമാകും. പ്രത്യക്ഷമായിരിക്കുന്നതല്ല. കാരണം എന്തുകൊണ്ടങ്ങനെ പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്നു, കാരണം അയാൾക്ക് ആ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു, ത്വം സുഖി, ആ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. ഭാഷ അയാൾക്കറിയാമല്ലോ. ഹിമാലയം എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ ആ ശബ്ദജ്ഞാനം ഉണ്ടായത്, തുടർന്ന് എങ്ങനെയാണോ അർത്ഥജ്ഞാനം ഉണ്ടായത്, അതുപോലെ നീ സുഖി എന്ന് പറഞ്ഞപ്പോൾ അവിടെ വിഷയം ആന്തരികമാണ്, സുഖത്തെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ശബ്ദത്തെ ശ്രമിച്ചു, ശബ്ദത്തെ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, അർത്ഥജ്ഞാനം ഉണ്ടായി. അവിടെ എന്താ അർത്ഥം? താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം തന്നെ, അല്ലെങ്കിൽ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം തന്നെ. അതുവരെ തൻ്റെ ഉള്ളിൽ സുഖമുണ്ടായി താൻ സുഖത്തെ അനുഭവിക്കുന്നു, തൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടായി താൻ ആ ദുഃഖത്തെ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, പുറമേ നിന്നുള്ള ഒരു ശബ്ദം നിമിത്തമായി താൻ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സുഖം, പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖം തന്നെ വീണ്ടും പ്രത്യക്ഷമാണ്. അനുഭവം പ്രത്യക്ഷം തന്നെ, പക്ഷെ അതിന് മറ്റൊരു നിമിത്തം. മുമ്പ് കേവലമായ അസുഖം, അത് അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. അവിടെ പ്രത്യക്ഷയോഗ്യമായ കാര്യങ്ങൾ ആവിർഭവിച്ചാൽ അത് പ്രത്യക്ഷമായി തന്നെ മറഞ്ഞിരിക്കാൻ വഴിയില്ല. സുഖദുഃഖങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? അന്ധകരണ പരിണാമം എന്നാണ്. അന്ധകരണത്തിന്റെ സ്വഭാവം എന്താണ്? അത് സദാ, എത്ര കാലം അത് നിലനിൽക്കുമോ അത്രയും കാലം അത് ജ്ഞാനമയമായി, ചിന്മയമായി, ജ്ഞാനപ്രകാശത്തോടുകൂടി മാത്രമേ അതിനിരിക്കാൻ കഴിയൂ. ജ്ഞാനപ്രകാശത്തെ വിട്ടിട്ടൊരിക്കലും അന്ധകരണത്തിൽ ഇരിക്കാൻ കഴിയില്ല. ഇതുപോലെ സൂര്യൻ്റെ മുമ്പിലുള്ള ദർപ്പണത്തിന് സൂര്യപ്രതിബിംബം കൂടാതെ ഇരിക്കാൻ കഴിയില്ല. ദർപ്പണമുണ്ട്, സൂര്യപ്രതിബിംബമില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടിയെ താൻ കാണുകയാണെങ്കിൽ തൻ്റെ ആ പ്രതിബിംബത്തെ കൂടാതെ കാണാൻ കഴിയില്ല. അതവിടെ താൻ കാണുന്നുണ്ടെങ്കിൽ പ്രതിബിംബം അവിടെ ഉണ്ടായിരിക്കും. അത് ആ ദർപ്പണത്തിൻ്റെ പ്രതിഫലന സ്വഭാവം തൻ്റെ മുമ്പിൽ വരുന്നതിനെ പ്രതിഫലിപ്പിക്കുക. അതുപോലെ സ്വച്ഛമായ സൂക്ഷ്മമായ അന്ധകരണവും ഈ ചിത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയും ചിത് അഭിവ്യക്തി, ചിത് പ്രതിഫലനം അവിടെ സംഭവിക്കുന്നു. അത് ജ്ഞാനമയമായിരിക്കുന്നതുകൊണ്ട് അവിടെ യോഗ്യമായ ഏത് വിഷയം വന്നാലും ശരി, ജ്ഞാനമയമായിരിക്കുന്ന അന്ധകരണം സുഖാകാരത്തിൽ, സുഖരൂപത്തിൽ, ദുഃഖരൂപത്തിൽ, ഭയരൂപത്തിൽ, കാമരൂപത്തിൽ, ക്രോധരൂപത്തിലൊക്കെ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്വഭാവമാണ്. രാജസ്വ താമസ ഭാവങ്ങൾ അതിനോട് കൂടി ചേരുമ്പോൾ പരിണാമം കൂടി ചേർന്ന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സുഖദുഃഖാദി അനുഭവങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമായേ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രത്യക്ഷമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ശബ്ദം പ്രത്യക്ഷമായിരിക്കുന്നതിനെ പ്രത്യക്ഷമാക്കുന്നു. അത് ശബ്ദത്തിൻ്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ ശബ്ദവും അന്ധകരണവും എല്ലാം കൂടി ചേരുമ്പം വരുന്ന ഒരു പ്രത്യേകതയാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. എന്താ നീ സുഖിയാണെന്ന് പറഞ്ഞപ്പോൾ ശബ്ദം ഗ്രഹിച്ചില്ലേ, ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ചോ? ഗ്രഹിച്ചു. ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിച്ചാൽ അത് ശബ്ദബോധമായി. ഇവിടെ ശബ്ദബോധം എന്താണ്? തൻ്റെ സുഖ അനുഭവത്തെ പ്രകാശിപ്പിക്കുകയാണ്. പ്രത്യക്ഷം തന്നെ പ്രത്യക്ഷമായി മാറും. ഇവിടെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തെ വിസ്മരിക്കാതെ തന്നെ വീണ്ടും മറ്റൊരു പ്രമാണത്തിലൂടെ അതിന് എൻ്റെ പ്രത്യക്ഷം ഉണ്ടാകും. ഈ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ സുഖദുഃഖാനുഭവങ്ങൾക്ക് എന്താണ് പ്രമാണം? താൻ പ്രധാനമായി പറയുന്നു പ്രത്യക്ഷാനുമാനം, ഉപമാനം, ശബ്ദം തുടങ്ങിയതാണ് പ്രമാണം. ഇത് പ്രത്യക്ഷമാണോ? അതായത് ഈ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്കും അത് വിഷയമാണോ? അല്ലല്ലോ, ഇത് ഉള്ളിലല്ല. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയം. ഇനി അനുമാനമാണോ? അതിൻ്റെ ആവശ്യമില്ല, കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖത്ത്. ശബ്ദമാണോ? ആരും പറയുന്നില്ല ഇതിനൊരു സുഖമുണ്ടെന്ന്. അല്ലാതെ തന്നെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുഖത്തിനെ കുറിച്ചുള്ള അറിവ് പ്രമേയാണെങ്കിൽ, യഥാർത്ഥമായ അനുഭവമാണെങ്കിൽ നിയമമാണ്, അതിനൊരു പ്രമാണം ഉണ്ടായാലേ പറ്റൂ. കണ്ണോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ടേ പറ്റൂ. സുഖാനുഭവം ഭ്രാന്തിയല്ല. ഭ്രാന്തിയാവണമെങ്കിൽ അടുത്ത നിമിഷം താൻ അറിയണെന്താണോ, ഞാനിതുവരെ സുഖമല്ല അനുഭവിച്ചത്, മറ്റെന്തോ ആണ്, സുഖമാണെന്ന് ഭ്രമിച്ചാണ്, അങ്ങനെയൊന്നുമില്ല. സുഖമെന്ന് തന്നെയാണ് അനുഭവം. ബാഹ്യമായ ഇന്ദ്രിയങ്ങളൊന്നും കൂടാതെ ഈ സുഖത്തിൻ്റെ അനുഭവം പ്രത്യക്ഷമായ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു? ഇനി സാങ്കേതികമായ ഭാഷയിൽ പറയുന്നത് സാക്ഷിഭാസ്യമാണ്. വേറെ തരത്തിൽ പറയാം, അത് ആന്തരികമായതുകൊണ്ട്. ആന്തരികം എന്ന് വെച്ചാൽ അത് അന്ധകരണത്തിൻ്റെ തന്നെ സ്വരൂപമായതുകൊണ്ട്, അന്ധകരണത്തിൻ്റെ തന്നെ പരിണാമരൂപമായതുകൊണ്ട് അതിനെ ആ ചൈതന്യം പ്രകാശിപ്പിക്കുന്നു. ചിന്മയമായ ആ അന്ധകരണം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു. അതിന് ചൈതന്യമുണ്ട് പ്രകാശിപ്പിക്കുന്നതിന്. അങ്ങനെ പ്രകാശിക്കുന്ന ഒന്നിനെ തന്നെ ശബ്ദം പ്രകാശിപ്പിക്കുന്നു. ശബ്ദത്തിൻ്റെ സ്വഭാവമാണതൊന്ന്, മറ്റൊന്ന് വിഷയം ആന്തരികമാണ്. അതാണ് തത്വമസി ശ്രവണത്തിന് സംഭവിക്കുന്നത്. അന്ധകരണം ആന്തരികമായതുകൊണ്ട് അതിൻ്റെ വികാരങ്ങൾ പ്രത്യക്ഷമാണ്. ശബ്ദം കൊണ്ടും അത് പ്രത്യക്ഷമാണ്. അപ്പോൾ അന്ധകരണത്തിനും ചൈതന്യം പകരുന്നതാണ് ആത്മസ്വരൂപം താൻ. അന്ധകരണത്തിനും ചൈതന്യം പകരുന്നവനും ആ ചൈതന്യമാണ് അന്ധകരണത്തിൽ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധകരണം ചൈതന്യവത്തായിരിക്കുന്നു, എന്ന് വെച്ചാൽ ബോധമയമായിരിക്കുന്നു. അപ്പോൾ ചൈതന്യം ഒരിക്കലും അപ്രത്യക്ഷമാകുന്നില്ല, അത് അന്ധകരണത്തിലൂടെ അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സുഖദുഃഖാദികൾ പ്രകാശിപ്പിക്കുന്നു. സുഖദുഃഖാദികൾ ആ അറിവിൻ്റെ വിഷയമായി പ്രകാശിക്കുന്നു. അറിവ് സുഖദുഃഖാദികളായ ആന്തരിക വിഷയങ്ങളെയും ബാഹ്യ വിഷയങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്ന ഒന്നിനെ ശ്രുതി ബോധിപ്പിക്കുന്നു, അത് നിന്റെ സ്വരൂപമാണ്. എങ്ങനെയാണോ നീ സുഖിയാണെന്ന് ബോധിപ്പിച്ചപ്പോൾ അത് ആ ശബ്ദത്തിൽ നിന്നും ബോധിച്ചത്, അത് പ്രത്യക്ഷമാണെങ്കിലും. അതുപോലെ തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ഈ ചൈതന്യത്തെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുമ്പോൾ ആ വാക്യത്തിൽ നിന്നും അതിൻ്റെ ബോധമുണ്ടാകും. എന്താ ചൈതന്യത്തെ അറിവിനെ ആരെങ്കിലും വിസ്മരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അറിവിനെ വിസ്മരിച്ച ഒരു അനുഭവമുണ്ടോ? ആർക്കും ഉണ്ടാകത്തില്ല. അറിവിൻ്റെ വിഷയങ്ങളെയാണ് നമ്മൾ വിസ്മരിക്കുന്നത്. പുസ്തകത്തെ കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ പറയുന്നു പുസ്തകത്തെ കുറിച്ച് അറിവ് ഇപ്പോൾ ഇല്ല. പിന്നീട് ചോദിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് എനിക്ക് വീണ്ടും സ്മരണയും വന്നു. അവിടെ വാസ്തവത്തിൽ മറയുകയും വെളിപ്പെടുകയും ചെയ്യുന്ന എന്താണോ പുസ്തകമാണോ, അറിവ് ഏകരൂപത്തിൽ തന്നെ പ്രകാശിക്കുന്നു. അനുഭവ രൂപത്തിൽ നിന്നതും ആ അറിവ് തന്നെ, സ്മരണയുടെ രൂപത്തിൽ വന്നതും ആ അറിവ് തന്നെ, ഞാൻ വിസ്മരിക്കുന്നു എന്ന് പറയുന്നിടത്തും പ്രകാശിക്കുന്ന അറിവ് തന്നെ. അനുഭവം, സ്മൃതി, വിസ്മൃതി, സർവത്ര അറിവ് പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നതെന്നും പറയാൻ പറ്റും. ശ്രുതി ബോധിപ്പിക്കുന്ന ആ അറിവിനെയാണ്, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാത്ത അറിവിനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവുണ്ടല്ലോ, നമ്മൾ പറയുന്നു ഞാൻ, എനിക്ക് അറിവുണ്ടായി, അറിവ് നശിച്ചുപോയി, ഞാൻ എന്നെ സ്മരിക്കുന്നു, ഇതിനെ ബോധിപ്പിക്കാൻ ശ്രുതിയുടെ ആവശ്യമില്ല. അതിനെ ബോധിപ്പിക്കുന്നതിന് ഇന്ദ്രിയങ്ങളും മനസ്സും ഈ പ്രപഞ്ചാനുഭവവും മതി. ആണ് ശ്രുതി അപൂർവത്തെ ബോധിപ്പിക്കുന്നു. എന്നാൽ സദാ പ്രകാശിക്കുന്നതുകൊണ്ട് അപൂർവമായിട്ടല്ലതാണ്, അങ്ങനെ ഒന്നിനെയാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുന്ന ഒന്നിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല, പറഞ്ഞു വരുന്നു, സ്മരിക്കാനും കഴിയത്തില്ല. കാരണം എന്തിനെങ്കിലും ഒന്നിനെ സ്മരിക്കണമെങ്കിൽ അത് വിസ്മരിക്കണം, മറന്നാലേ ഓർക്കാൻ കഴിയും, മറക്കാത്ത ഓർക്കാൻ കഴിയും. ആദ്യം അനുഭവിക്കണം, രണ്ടാമത് മറക്കണം, എന്നാലേ മൂന്നാമത് ഓർക്കാൻ കഴിയും. ഇപ്പൊ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. ആ സ്വസ്വരൂപത്തിൽ സ്മൃതി വിസ്മൃതി ഒന്നും തന്നെ ഇല്ല. അത് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ശ്രുതിയിൽ നിന്ന് അങ്ങനെ സ്വസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാണ് പ്രാരബ്ധം എന്ന് വെച്ചാൽ പ്രാരബ്ധ ജന്യമായ അനുഭവങ്ങൾ. ശ്രുതി ബോധിപ്പിച്ച ആ പരമാർത്ഥ ബോധത്തെ കീഴ്പ്പെടുത്തുന്നു ആണ് പറയുന്നത്. ലബ്ധവൃത്തേഹി കർമ്മണു വ്യതിസ്ത്വാ, അതിന് ബലം കൂടുതലാകും പ്രാരബ്ധം കൊണ്ടുവരുന്ന ഈ അനുഭവം. അതെന്താണ്? വ്യവഹാര അനുഭവങ്ങൾ, ശാരീരികമായ അനുഭവങ്ങൾ, കാമക്രോധങ്ങൾ, എന്തനുഭവമാണ്? ഈ അനുഭവങ്ങൾ ബലം കൂടുന്നു. ബലം കൂട്ടിയിട്ട് ശ്രുതിയിൽ നിന്നുണ്ടായ ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, ആ പരമാർത്ഥ ബോധം, ഏതൊരു ബോധമാണോ അജ്ഞാനത്തെ നശിപ്പിച്ചത്, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ചത്, അജ്ഞാനത്തെ നശിപ്പിച്ചതായ ആ ബോധത്തെ, തന്റെ സ്വരൂപം ഇന്നതാണെന്ന് വെളിപ്പെട്ട ആ ബോധത്തെ ഇത് കീഴ്പ്പെടുത്തി കളയുന്നു. അത് കീഴ്പ്പെടുത്തുന്ന എന്തുകൊണ്ട് പറയുന്നു? അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതിനെ നശിപ്പിക്കണമെങ്കിൽ അതിനും വലിയൊരു ജ്ഞാനം വരും. അങ്ങനെ ഒന്നല്ല. എന്തുകൊണ്ട്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച ആ മൂലാജ്ഞാനം, തന്നെ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞം. ആ അജ്ഞാനത്തെ നശിപ്പിച്ചതാണ് ആ ആത്മബോധത്തെ നശിപ്പിക്കുന്നതിനുള്ള ഭാഷ്യകാരം. ഇതിന് ശ്രുതിയാണ് പ്രബലമായ പ്രമാണം. ഇനി മറ്റൊരു പ്രമാണമില്ല ഈ ജ്ഞാനത്തെ ബാധിക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിനെന്ന് പറയും. കാരണം ഈ പ്രമാണം ബോധിപ്പിച്ചത് സ്വസ്വരൂപത്തെയാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടായി, അത് അജ്ഞാനത്തെ നശിപ്പിച്ചു. ഇതിനേക്കാൾ പ്രബലമായൊരു പ്രമാണത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രമാണം എന്താണ്? നീ, ഇത് നിന്റെ സ്വരൂപമല്ല, നീ വിശദീകരിക്കുന്ന തരത്തിലുള്ള ആത്മാവല്ല എന്ന് ബോധിപ്പിക്കാനൊരു പ്രമാണമില്ല. അതുകൊണ്ട് അങ്ങനെ നശിക്കുന്നു. ആ അനുഭവം അന്ധകരണ ധർമ്മമാണെങ്കിലും അതിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന് മറ്റൊന്ന് സംഭവിക്കുക, എന്താണ്? അതിനെ കീഴ്പ്പെടുത്താം. മെഴുതിരി പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കാറ്റ് വീശിയാതാണെങ്കിൽ സാധാരണ ജ്ഞാനങ്ങളുടെയൊക്കെ കാര്യം അതാണ്. ഒരു പ്രമാണത്തിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നു, അതിനെ മറ്റൊരു പ്രമാണം അതിനെ ബാധിക്കാം. ഞാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും, ഞാനും ഇല്ലാതാകാം. അങ്ങനെ പ്രദക്ഷിണം അറിവുണ്ടാകുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ഇവിടെ ഈ പ്രമാണങ്ങളിൽ നിന്ന് പ്രബലമായൊരു പ്രമാണം വന്ന് പ്രബലമായൊരു അറിവിനെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം നശിക്കുന്നു. മറ്റൊരു വിഷയത്തെ അറിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനനാശം ഇവിടെ സംഭവിക്കുന്നു, ജ്ഞാനോദയം സംഭവിക്കുന്നു. പക്ഷേ ഇതൊരു പരമ്പര പോലെ ജ്ഞാനോദയം അജ്ഞാനനാശം, ജ്ഞാനോദയം അജ്ഞാനനാശം, ഇങ്ങനെ സംഭവിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന ഈ പരമ്പരാജ്ഞാനത്തെ അതിനെ നശിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് വീണ്ടും നമുക്കതിനെ ഓർക്കേണ്ടി വരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, പ്രബലമായ പ്രമാണമാണ് ബോധിപ്പിക്കുന്നത് ശ്രുതി. അതിനും പ്രബലമായൊരു പ്രമാണമില്ല, അതുകൊണ്ട് ആ ജ്ഞാനത്തിന് നാശമില്ല. പക്ഷെ ആ ജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്നു പ്രാരബ്ധം കൊണ്ട് വരുന്ന ജ്ഞാനങ്ങൾ. വിശപ്പ് ദാഹം ഉണ്ടാകുന്നു, ആസ്മ ജ്ഞാനം ഉണ്ടാകുന്നു, ദാഹത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു, ശാരീരികമായ കാമക്രോധ വികാരങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എന്താണ്, ഒളി മങ്ങിയ പ്രകാശം പോലെ ഈ പ്രകാശത്തിന്റെ ശോഭ കെട്ടുപോകുന്നു. പ്രകാശം അവിടെ ഉണ്ട്, ഒരു കൊടുങ്കാറ്റിനും സൂര്യന്റെ പ്രകാശത്തെ നശിപ്പിക്കാൻ കഴിയുന്നു. പക്ഷെ നിസ്സാരമായ മേഘ കീറുകൾക്ക് അതിനെ മറയ്ക്കാൻ പറ്റും. എന്താ അതിനർത്ഥം സൂര്യന്റെ പ്രകാശം അവിടെ ഇല്ലെന്നാണ്? ബാലന്മാര് അങ്ങനെ കരുതും. എന്താണ് കാറും കോണുമൊക്കെ വന്നു മാനം ഓടിക്കഴിയുമ്പോൾ പറയും എന്താണ് ഇവിടെ പ്രകാശം ഉദയിച്ചുള്ളതാണ്. എന്തിന്? അർദ്ധരാത്രി പോലും പൂർണമായ അന്ധകാരത്തിൽ പ്രകൃതി മറഞ്ഞാലും സൂര്യന്റെ പ്രകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആത്മപ്രകാശം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മപ്രകാശത്തെ വെളിപ്പെടുത്തുന്ന ജ്ഞാനം പ്രബലമായ ശ്രുതി പ്രമാണത്തിൽ നിന്നുണ്ടായിരുന്നു. അതിനെ ബാധിക്കുന്നതിന് മറ്റൊരു ജ്ഞാനം ഉണ്ടാകാൻ ഇവിടെ മറ്റൊന്നുമില്ലാത്ത, അത് നാശം സംഭവിക്കുന്നില്ല. പക്ഷെ വീണ്ടും മനസ്സവിടെയുണ്ട്, പ്രാപഞ്ചിക ബോധമുണ്ട്, ആ മനസ്സിൽ സംസ്കാരമുണ്ട്. അതിൽ നിന്ന് നിമിത്തമായി സ്വദുഃഖാദി അനുഭവങ്ങളുണ്ടാകാം, പ്രപഞ്ചബോധമുണ്ടാകാം. എല്ലാം വന്നിട്ട് ഈ പരമമായ ജ്ഞാനത്തെ, ഏതൊരു ജ്ഞാനമാണോ ശ്രുതിയിൽ നിന്നുണ്ടായത് അതിനെ മറയ്ക്കുന്നു. അങ്ങനെ മറച്ചു കഴിഞ്ഞാൽ സൂര്യനെ മേഘങ്ങൾ മറച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ചെയ്യുന്നു? മറ്റൊരു കാറ്റ് വരുന്നു, മേഘത്തെ മാറ്റുന്നു, വീണ്ടും പഴയതുപോലെ പ്രകാശിക്കുന്നു. രാത്രിയിൽ ഈ പ്രകൃതി മറഞ്ഞുപോയാൽ അന്ധകാരത്തിന് എന്താ വഴി? ഭൂമി ഒന്നുകൂടി തിരിയുന്നു, അപ്പോൾ വീണ്ടും അവിടെ പ്രകാശം വരുന്നു. അപ്പോൾ പ്രകാശത്തിൽ തനിക്കൊന്നും ചെയ്യാനില്ല. ആ പ്രകാശത്തിന് ബാഹ്യമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രകാശം. അതുപോലെ ഇവിടെ ശ്രുതി ശ്രവിച്ചു, ശ്രുതി പറയുന്നത് എന്റെ സ്വരൂപത്തെക്കുറിച്ചാണെന്ന് മനസ്സിലായി. അതിനെന്തെല്ലാം വിശേഷങ്ങളോടുകൂടി ശ്രുതി പറയുന്നു, ഏകമേവ അദ്വിതീയം ബ്രഹ്മ തുടങ്ങിയ വിശേഷങ്ങളോടുകൂടി പറയുന്നു. ആ പറയുന്ന തരത്തിൽ തന്നെ അതിനെ ധരിച്ചു, സംശയരഹിതമായി ബോധിപ്പിച്ചു. പക്ഷേ അന്ധകരണം അവിടെയുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രപഞ്ചബോധമുണ്ട്. ഇതെല്ലാം വന്നിട്ട് ആ പ്രകാശത്തെ മറയ്ക്കുന്നു. ഒരു മറ വന്നു കഴിഞ്ഞാൽ മറയി മാറ്റുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ഈ ബോധം നശിക്കുന്നില്ല, നശിപ്പിക്കാനൊന്നും ഇല്ലാത്തതുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പുസ്തകത്തെ ഇപ്പോൾ കണ്ട അറിവുണ്ടായി, അതേ ഇന്ദ്രിയം തന്നെ അടുത്ത് മേശ കാണിച്ചു തരുന്നു, അതേ ഇന്ദ്രിയം. അപ്പോൾ എന്ത് ചെയ്യുന്നു? പുസ്തകത്തെ കുറിച്ചുള്ള അറിവങ്ങ് പോയി, നഷ്ടപ്പെട്ടു. മേശയെക്കുറിച്ചുള്ള അറിവ് നിൽക്കുന്നു, അടുത്ത് മറ്റൊരറിവ് പൂർവപൂർവ്വ അറിവുകളെ നശിപ്പിക്കുന്നു. വൃത്തി വൃത്തിക്ക് വിരോധിയാണെന്ന് പറയും. ഒരു ബോധം മറ്റൊരു ബോധത്തിനെ നശിപ്പിക്കുന്നു. പക്ഷേ സ്വസ്വരൂപ ബോധത്തെക്കാൾ പ്രബലമായ ഒരു വൃത്തി അതിനെ നശിപ്പിക്കാനില്ല. അതുകൊണ്ട് ഈ കാറും കോളും എല്ലാം വന്നാലും, അന്ധകരണത്തിൽ എന്തെല്ലാം കോലാഹലങ്ങൾ വന്നാലും ശരി, ഇതിനെ നശിപ്പിക്കത്തില്ല. പക്ഷെ ഫലത്തിൽ അതില്ലാത്തതിന് സമയം പറയാറില്ലേ, ഇത്രയും വലിയ അറിവുള്ള ആളായെങ്കിലും അറിവില്ലാത്തവനെ പോലെ പ്രവർത്തിച്ചല്ലോ, വിവേകശൂന്യനെ പോലെ പ്രവർത്തിച്ചല്ലോ. പക്ഷെ അറിവുണ്ടെങ്കിലും അതില്ലാത്തതിന് സമയം, ഇതിനെ പ്രാരബ്ധത്തിന്റെ ശക്തി എന്ന് പറയും. പിന്നെ അവിടെ എന്താ, ഈ ബോധം നശിച്ചല്ലോ. ഒന്നുണ്ട്, നമുക്കൊന്നിനെ സ്മരിക്കണമെങ്കിൽ അത് നശിക്കും. കഴിഞ്ഞ ദിവസം ചർച്ചതാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം വരും. അതുകൊണ്ടാണ് ഒന്നുകൂടെ ആവർത്തിക്കുന്നത്. ഒന്ന് നശിച്ചാലേ നമുക്ക് ഓർക്കാൻ പറ്റും. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ ബോധം പോയാൽ പിന്നെ നാളെ വീണ്ടും ഇത് ഓർക്കും. പ്രാപഞ്ചികമായ എല്ലാ അനുഭവങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്, ഉണ്ടാകുന്നു, നശിക്കുന്നു. കുറേയൊക്കെ നമ്മൾ ഓർക്കും, കുറെ ഓർക്കത്തില്ല. എന്തായാലും ഓർക്കുന്ന സമയത്ത് അത് കാണത്തില്ല, ഉണ്ടെങ്കിൽ അതിന് സ്മൃതി എന്ന് പറയാൻ പറ്റത്തില്ല. ഓർക്കുന്ന സമയത്ത് കേവലം ഓർമ്മ മാത്രം, ഇന്നലെ ഞാൻ അറിഞ്ഞു, ഇന്ന് ഓർക്കുന്നു എന്നിങ്ങനെ ഇവിടെ അങ്ങനെയല്ല. പ്രാരബ്ധം കൊണ്ട് കാറും കൂടും എല്ലാം വന്ന് ഇതങ്ങ് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇവിടെ എന്താ ഓർക്കാനുള്ളൂ? മറക്കാത്തതിനെങ്ങനെ ഓർക്കും? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശബ്ദജ്ഞാനത്തിൻ്റെയും ശബ്ദജ്ഞാനത്തിൻ്റെയും ഭേദത്തെ പറഞ്ഞത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിലർ എന്നോട് സംശയം ചോദിച്ചപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് പിടികിട്ടിയിട്ടില്ല സംഗതി. അതിന് കാരണം ഇതാണ്, ഈ ശബ്ദജ്ഞാനവും ശാബ്ദജ്ഞാനവും തമ്മിലുള്ള ഭേദം ധരിക്കാത്തതുകൊണ്ടാണ്. ശബ്ദജ്ഞാനം കേവല ശബ്ദത്തെക്കുറിച്ചുള്ള ഞാൻ, ശാബ്ദജ്ഞാനം അർത്ഥത്തെക്കുറിച്ചുള്ള ഞാൻ. സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി നമ്മൾ ശ്രവിക്കുന്നു. അവിടെ ആദ്യം നമ്മൾക്ക് കിട്ടുന്ന ജ്ഞാനം എന്താണ്? ശബ്ദജ്ഞാനമാണ്. ഭക്ഷ്യകാലം പറഞ്ഞു ശ്രവണ സമകാലമേവ ബോധം എന്ന് പറഞ്ഞു. ആ ശബ്ദജ്ഞാനം തത്വമസി സർവം ഖൽവിധം ബ്രഹ്മ തുടങ്ങിയ ശബ്ദജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? എന്റെ സ്വരൂപത്തെക്കുറിച്ച് ഇന്നതാണ് എന്നെ ബോധിപ്പിക്കുന്നത്, ആ ബോധം ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആ ബോധം ഉണ്ടായാൽ പിന്നെ ഈ ശബ്ദജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. ശബ്ദജ്ഞാനം എന്തിനു വേണ്ടി? ആ ബോധത്തെ ഉണ്ടാക്കാനാണ്. ആ ബോധം എന്തിനു വേണ്ടി? സുസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. സുസ്വരൂപത്തെ മറ്റ് വിഷയങ്ങളെ പോലെ വിഷയമാക്കാൻ വേണ്ടിയിട്ടല്ല, തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലാമേ അതിനെ നീക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദം അതിൽ ചരിതാർത്ഥമായി, ശബ്ദം മറയുന്നു, ശബ്ദജ്ഞാനം പോയി. പിന്നെ ശബ്ദജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ശബ്ദം കേവലം ഒരു ഉപാധിയാണ്. അപ്പൊ ശബ്ദജ്ഞാനമാണ് നശിച്ചു പോകുന്നത്. എങ്ങനെയാണ് മറ്റ് വിഷയജ്ഞാനങ്ങൾ ഉണ്ടായി നശിക്കുന്നത്? അതുപോലെ ശബ്ദജ്ഞാനം നശിച്ചു പോകുന്നു. പക്ഷെ ശബ്ദജ്ഞാനം അങ്ങനെയല്ല പറഞ്ഞല്ലോ. അതിനെ നശിപ്പിക്കുന്നതിന് പ്രബലമായ മറ്റൊരു പ്രമാണം ഇല്ലാത്തതുകൊണ്ട് നശിക്കുന്നില്ല. ആ ജ്ഞാനം സുസ്വരൂപത്തെ സംബന്ധിച്ച മൂല അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് കൊണ്ട് അതിനെ ബാധിക്കാൻ തന്നെ മറ്റൊന്നുമില്ല. പക്ഷെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരുന്നു, മനസ്സ്, ബുദ്ധി, പ്രപഞ്ച ഭാവനം എല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഭാഷകാരം പറയുന്നു പ്രാരബ്ധം. അത് ഇതിനെ കീഴ്പ്പെടുത്തി. ഇനി എന്താ വഴി? ജ്ഞാനിയായിട്ട് ജ്ഞാനം കൊണ്ട് പ്രയോജനമുണ്ട്. പറയുന്നു സ്മൃതി സന്തതി സ്മരിക്കണം. എന്തിനെ സ്മരിക്കുന്നു? ജ്ഞാനം നഷ്ടപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനെ സ്മരിക്കാനാണ്? ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രധാനമായിട്ട് സ്മൃതി ആ ശബ്ദജ്ഞാനത്തിന് സ്മരിക്കുന്നു, ശബ്ദജ്ഞാനത്തെ അല്ല. അത് നഷ്ടപ്പെട്ടതിനെ സ്മരിക്കുന്നു. അത് ഓർക്കാൻ പറ്റും. തന്നെ കുറിച്ച് താൻ എന്താണ് കേട്ടത് അത് സ്മരിക്കാൻ പറ്റും. ഗുരു എന്താണ് ഉപദേശിച്ചത് അതിന് സ്മരിക്കാൻ പറ്റും. ഇപ്പൊ ശബ്ദത്തിന്റെ ആവൃത്തി വരാം, അർത്ഥത്തിന്റെ ആവൃത്തി വരത്തില്ല. അർത്ഥം ഇവിടെ ഉണ്ട്, ഉള്ളതിനെ ആവർത്തിക്കാൻ പറ്റത്തില്ല. ശബ്ദം ശ്രവിച്ചു എന്ന് പറഞ്ഞാൽ ശബ്ദജ്ഞാനം ഉണ്ടായിരുന്നു, ആ ജ്ഞാനം നഷ്ടപ്പെട്ട അതിനെ സ്മരിക്കാൻ വേണ്ടു. ആ ശബ്ദജ്ഞാനത്തെ സ്മരിക്കുമ്പോൾ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ സർവം ഖൽവിധം ബ്രഹ്മ, ആ ജ്ഞാനത്തെ സ്മരിക്കുമ്പോൾ ആ ജ്ഞാനം ഈ വിപരീത ജ്ഞാനങ്ങളെല്ലാം ബാധിക്കുന്നു. അതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താണ്? സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അവിടെ നീ സുഖിയാണെന്ന് പറയുമ്പോൾ ആ ശബ്ദം അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു, അതും പ്രത്യക്ഷമാണ്. അനുഭവം ഉണ്ടെങ്കിലും ആ അനുഭവത്തോട് കൂടിച്ചേരുന്നു, ആ അനുഭവത്തോട് ഏകീഭവിക്കുന്നവരായിരുന്നു. അവിടെ വേർതിരിക്കാൻ വയ്യ, ഒന്നാമത്തെ അനുഭവം രണ്ടാമത്തെ അനുഭവം. ശബ്ദം കേൾക്കുന്നതിന് മുമ്പും തനിക്ക് സുഖാനുഭവം, ശബ്ദം കേട്ടതിന് ശേഷവും സുഖാനുഭവം തന്നെ. രണ്ടിനെ വേർതിരിപ്പിക്കുന്ന ഒരു അതിർത്തി. പക്ഷെ ശബ്ദം കേട്ടതിന് ശേഷമുള്ള അനുഭവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടത് ശബ്ദമാണ്, അതിന് ശബ്ദം കൂടി സഹായിച്ചു. അതുപോലെ ശ്രവണത്തെ സ്മരിക്കുന്നു, അതാണ് സ്മൃതി എന്ന് പറയുന്നത്. ആ സ്മൃതി ഈ പ്രതിബന്ധങ്ങളെ അകറ്റുന്നു. പ്രതിബന്ധം വന്നാൽ അതിനെ അകറ്റാൻ ഒരു നിമിത്തം ഉണ്ടായാലേ പറ്റും. കാർമേഘം വന്ന് സൂര്യനെ മറച്ചാൽ അവിടെ കാറ്റ് വീശിയാലേ പറ്റും, ഒരു നിമിത്തം വേണം അതിനെ മാറ്റാൻ. ആ ശബ്ദസ്മൃതി ശബ്ദസ്മൃതി അല്ല, അത് ഇതിനെ മാറ്റുന്നു. അതിന് ആ ശക്തിയുണ്ട്. ഒരു മനസ്സ് ഒരു തിന്മയിലേക്ക് പോകുന്നു, അവിവേകം പ്രേരിതമായി പോകുന്ന ഉടനെ അവിടെ സ്മരിക്കുന്നു ശാസ്ത്രത്തിന്റെ ഉപദേശം അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശം. അത് പ്രബലമാണെങ്കിൽ പെട്ടെന്ന് മനസ്സ് ഉണ്ടായ അവിവേകം നശിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ശബ്ദജ്ഞാന അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ് വിജ്ഞാന സ്മൃതി സന്തതി നിയന്ത? ഒന്നാ വിജ്ഞാനം അതിനുള്ളിലുണ്ട്, അതിന് മറവന്നു, അതിന് സ്മൃതി സന്തതി, അതിനെ സ്മരിക്കുന്നു. ആ ശ്രുതിവാക്യത്തെ ആ ശ്രുതിവാക്യസ്മരണ ഈ പ്രതിബന്ധങ്ങളെ അകറ്റുന്നു. ശ്രുതിവാക്യസ്മരണ എന്താണ്? തത്വമസി സർവം കല്യതും മാത്രീയ ശ്രുതിവാക്യങ്ങളാണ്. അത് അർത്ഥബോധത്തിൽ തന്നെ കൊണ്ടെത്തിക്കും. പറഞ്ഞല്ലേ, സുഖാനുഭവത്തിനോട് കൂട്ടിച്ചേർക്കാവുന്നൊരു സുഖാനം, രണ്ടൊന്ന് വേർതിരിക്കാൻ കഴിയാത്തതായ സുഖാനം, അതുപോലെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തിനോട് കൂട്ടിച്ചേരുന്ന ഒരു ആത്മപ്രകാശത്തിന്, അതിനെ വേർതിരിക്കാൻ കഴിയാത്ത ഒരു ആത്മപ്രകാശത്തിന് ഇത് നിമിത്തമായി തീരുന്നു. എങ്ങനെയാണോ ആകാശത്തിലെ കാറും കോളും തന്നെ ഒഴിഞ്ഞു പോകുന്നു, അതുപോലെ മനസ്സിലെ വികല്പങ്ങൾ മാറുന്നു. വീണ്ടും ആ വ്യക്തി സ്വരൂപബോധത്തിൽ ഉറയ്ക്കുന്നു. ഇതിന് ആത്മനിഷ്ഠ എന്ന് പറയും. ഈ വിജ്ഞാന സ്മൃതി സന്തതി നിയന്തവ്യ എന്ന് പറയും. അത് എങ്ങനെ സംഭവിക്കുന്നു? സ്വാഭാവികമായും മനസ്സിന്റെ സംസ്കാരം കൊണ്ടത് സംഭവിക്കും. പ്രയത്നത്തെക്കാൾ ഉപരി അത് സംസ്കാരമാണ്. അതുകൊണ്ടാണ് അതിനും വിധി ആവശ്യമില്ലെന്ന് പറയുന്നത്, പ്രേരണ ആവശ്യമില്ലെന്ന് പറയുന്നത്. നമ്മൾ പറയും മറന്നിട്ടും മറക്കാൻ കഴിയുന്നില്ല ആ അനുഭവത്തെ. എന്തുകൊണ്ടാണ് മറന്നിട്ടും മറക്കാൻ കഴിയാത്ത? അനുഭവം അനുഭവിച്ചപ്പോൾ തീവ്രമായിരുന്നു. ഭയമോ കാമമോ ക്രോധമോ സുഖമോ ദുഃഖമോ ഏതായാലും ശരി, ആ അനുഭവം വ്യക്തമാണെങ്കിൽ അതിന് വിടാൻ പ്രയാസമാണ്. ചില പേര് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല, ഉറക്കത്തിനും അത് തന്നെ, സ്വപ്നത്തിനും അത് തന്നെ, ഉണർന്നാലും അത് തന്നെ, ഒരു പേടി സ്വപ്നം പോലും. ഇത് സാധാരണ ഭയം പോലെയുള്ള കാര്യങ്ങളിലാണ്. മനസ്സിൻ്റെ സമാധാനം എന്നത് തെറ്റിച്ചത് മാറുന്നില്ല, അനുഭവം തീവ്രമായതുകൊണ്ട്. ഇത് സാക്ഷാത് അപരോക്ഷാത്മാ പറയുന്നു.
1: ഓം നമഃശിവായ. Dear listeners of Shaivam.R Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച തുടങ്ങിയാണ് ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം. ചതുർത്ഥസൂത്രമാണ് തത്വ സമന്വയാത്. ഇവിടെ ചർച്ച ചെയ്തത് മോക്ഷം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അത് കാര്യമല്ല. ഉപാധ്യം, വികാരം, ആപ്യം, സംസ്കാരം എന്ന നാല് തരത്തിൽ കാര്യങ്ങളുണ്ട്. ഈ നാലും ഉൾപ്പെടുന്നതല്ല. ഈ നാല് തരത്തിലുള്ള കാര്യങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ നാലും ഏതിലെങ്കിലും ഒന്നിൽ അന്തർഭവിക്കും. ഈ നാല് ക്രിയാസാധ്യമാണ്. മോക്ഷം ഈ നാലിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് ക്രിയാസാധ്യമല്ല. മോക്ഷം എങ്ങനെയാണ്? ജ്ഞാനസാധ്യമാണ്, ക്രിയാസാധ്യമല്ല. ജ്ഞാനസാധ്യം എന്ന് പറയുമ്പോൾ എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്തുകൊണ്ട് ക്രിയയല്ല എന്ന് പറയുന്നത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നാൽ ജ്ഞാനം നാമ മാനസിക ക്രിയ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ക്രിയയാണെന്ന് എന്തുകൊണ്ട്? ജ്ഞാനം അറിവ് അന്ധകരണത്തിലുണ്ടാകുന്നു, അന്ധകരണത്തിൽ പരിണാമം ഉണ്ടാകുന്നു. അന്ധകരണത്തിന്റെ പരിണാമത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അന്ധകരണം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തിൽ പരിണാമം സംഭവിക്കുക എന്ന് പറയുന്ന ക്രിയ ഇല്ലാതെ പരിണാമം സംഭവിക്കത്തില്ല. ചലനം സംഭവിക്കുന്നു, ചലനം, അതാണ് ക്രിയ. അപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിൽ ക്രിയ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ജ്ഞാനവും ഒരു ക്രിയയാണല്ലോ, അതാണ് സംശയം. ശിഷ്യന്റെ ജിജ്ഞാസയാണ് സമാനം പറയുന്നത്. ന ശരിയല്ല, വൈലക്ഷണ്യാ വിലക്ഷണമാണോ? ഭേദമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിന്റെയും സ്വരൂപം രണ്ടാണ്. എന്താണ് ക്രിയാ? ഹി നമസ എത്ര വസ്തുസ്വരൂപ നിരപേക്ഷ ഏവ ചോദ്യത പുരുഷ ചിത്ത വ്യാപാര അധീന ച. മുമ്പ് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുന്നു. ക്രിയാ ഹി നമസ, ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വസ്തുസ്വരൂപ നിരപേക്ഷ ഏവ ചോദ്യത, വസ്തുസ്വരൂപത്തെ ആശ്രയിക്കാതെ വിധിക്കപ്പെടുന്നതാണ് ക്രിയ. ചോദ്യത വിധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ ജ്ഞാനം ഉണ്ടാകുന്നത് എന്നും പറയാം ക്രിയ എന്ന് പറയുന്നത്. വിശദീകരിക്കും, ഉദാഹരണത്തിലൂടെ സ്പഷ്ടമാവും. വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ വിധിക്കപ്പെടുന്നതാണ് ക്രിയ. മാത്രമല്ല അതിന് മറ്റൊന്നുകൂടിയുണ്ട് പ്രത്യേകത. എന്താണ്? പുരുഷ ചിത്ത വ്യാപാര അധീനാച്ച, പുരുഷന്റെ ചിത്തവ്യാപാരത്തിന് അധീനവുമാണത്. പുരുഷന്റെ അന്ധകരണ വ്യാപാരം, മനോവ്യാപാരം അതിനധീനവുമാണ് ക്രിയ. ഇത് സംഗ്രഹവാക്യം എന്ന് പറയും. ഇതിനെ ഇനി വിശദീകരിക്കുകയാണ്. അതിനെ അടുത്ത് പറയുന്നു. യഥാ യസി ദേവതായി ഹവർ ഗൃഹീതം സ്യാദ് താം മനസാധ്യായേ പശുക്കരിഷ്യനിരി. അധ്വര്യുവിന്റെ ഒരു കർമ്മത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. യാഗത്തില് യസി ദേവതായി ഹവർ ഗൃഹീതം, ഹവിസ് ഒരു പാത്രത്തിൽ എടുത്ത്, ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ആ ഹവിസ് കയ്യിലെടുത്തിരിക്കുന്നത്, ആണ് യസി ദേവതായി ഹവർ ഗൃഹീതം. ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഹവിസ് പാത്രത്തിൽ കയ്യിലെടുത്തിരിക്കുന്നത്, സ്യാദ് തം ആ ദേവതയെ മനസ്സാധ്യായേത് വഷത്കരിഷ്, വഷത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ദേവതയെ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഇത് വേദത്തിലെ ഒരു വിധിയാണ്. ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ആ ഹോതാവ് വഷത് എന്ന് ഉച്ചരിക്കുന്നത്, ആ ദേവതയെ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. ഇതൊരു വിധിയാണ്, ധ്യാനിക്കാനുള്ള വിധിയാണ് വിധി. ഇതെന്താണ്? ആ ദേവതയ്ക്കനുസരിച്ച് ഒരു ജ്ഞാനത്തെ ഇവിടെ വിധിക്കുകയല്ല ചെയ്യുന്നു. ഏതൊരു ദേവതയാണോ ഉദ്ദേശിച്ച് ഹവിസ് കയ്യിലെടുത്തിരിക്കുന്നത്, ആ ദേവതയെ ധ്യാനിക്കാൻ പറയുകയാണ്. ഈ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവനയാണ്. അത് പുരുഷ ചിത്ത വ്യാപാരത്തിന് അധീനമാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഭാവന, ദേവതയെ ഏതാണോ ആ ദേവതയെ അറിഞ്ഞിട്ട് ആ ദേവതയെ ഭാവന ചെയ്യുകയല്ല. അവിടെ ദേവത ഇന്ദ്രനോ മറ്റാരെങ്കിലും ആകാം. അപ്പൊ ആ ദേവതയെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, ദേവതയെ അറിഞ്ഞു കൊണ്ട് അവിടെ ധ്യാനിക്കുകയല്ല, ദേവതയെ ഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ അവിടെ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണ്. വസ്തുസ്വരൂപത്തെ അപേക്ഷിച്ച് ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ട് അതിന്റെ ജ്ഞാനം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്നില്ല. പ്രത്യക്ഷമായി മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ട് അതിന്റെ അറിവ് ഉണ്ടാകുന്നു. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല, ഭാവന ചെയ്യുകയാണ് ആ ദേവതയെ. മറ്റുദാഹരണം സന്ധ്യ മനസ്സാധ്യായി, സന്ധ്യ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. സന്ധ്യയുടെ അധിഷ്ഠാന ദേവതയെ ധ്യാനിക്കാൻ പറയുന്നു. ഇവിടെ എന്താണ്? മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇത് മനോവ്യാപാരത്തിന് അധീനമാണ് ആ ഭാവന എന്ന് പറയുന്നത്. അതൊരു കൽപ്പനയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ്.
2: ഇത് ചെയ്യുക മാദിഷു. ഇവിടെയെല്ലാം എന്താണ്? ഒരു വസ്തുവിനെ അനുസരിച്ച് ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, മറിച്ച് ഭാവനയിലൂടെ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇനി പറയും, നമ്മുടെ മുമ്പിൽ അഗ്നി കാണുന്നു, അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അഗ്നി എന്ന് പറയുന്ന ആ വസ്തുവിനനുസരിച്ചുള്ളിൽ ജ്ഞാനം ഉണ്ടാകുകയാണ്. ഇവിടെ അങ്ങനെ മുമ്പിൽ ഒരു വസ്തുവില്ല, ദേവതയെ ഭാവന ചെയ്യാൻ പറയുകയാണ്. ആ ദേവത എങ്ങനെയോ അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാകുകയില്ല, നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ദേവതയോടെ ദേവതാ സങ്കല്പം മനസ്സിൽ വരികയാണ്. ആ ഭാവനയെ ആവർത്തിക്കുന്നു, അത് ധ്യാനമാകുന്നു. ചിന്തിക്കുകയാണ് ഇവിടെ ദേവതയെ കുറിച്ച് മനസ്സുകൊണ്ട്. അത് ജ്ഞാനമല്ല, നമ്മൾ പ്രയത്നിച്ച് ഒരു ഭാവന അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് തന്നെ വിശദീകരിക്കുന്നു, ധ്യാനം ചിന്തനം യദ്യപി മാനസം. ധ്യാനം എന്ന് പറയുന്നത് ചിന്തനമാണ്, ഏകാഗ്രമായ ചിന്തയാണ് ധ്യാനം എന്ന് പറയുന്നത്. സാധാരണ ചിന്ത ധ്യാനമാകുന്നില്ല, ഒരു വിഷയത്തിൽ തന്നെ തുടർന്ന് ചിന്തിക്കുക, അപ്പോൾ അത് ധ്യാനമായി. എന്ന് പറയുന്നു ധ്യാനം എന്ന് പറയുന്നത് ചിന്തനമാണ്, ഭാവനയാണ്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഭാവനയാണ്. യദ്യപി മാനസം, അത് മാനസമാണ്, മനസ്സിന്റെ ഒരു ക്രിയയാണത്, മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ഞാനും അതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? തഥാപി പുരുഷേണ കർത്തും അകർത്തും അന്യഥാവാകർത്തും ശക്യം പുരുഷതന്ത്രത്വാ. ധ്യാനത്തിന്റെ പ്രത്യേകത എന്താണ്? പുരുഷനത് ചെയ്യാൻ പറ്റും, ദേവതയെ ധ്യാനിക്കാം, അകർത്തും ചെയ്യാതിരിക്കാൻ പറ്റും, അന്യഥാകർത്തും പല പ്രകാരത്തിലത് ചെയ്യാൻ പറ്റും. ഒരു രീതി തന്നെ ചെയ്യണമെന്നില്ല, പലതരത്തിലത് ചെയ്യാൻ പറ്റും. അതാണ് ധ്യാനത്തിന്റെ വിശേഷത. എന്തുകൊണ്ടത് പുരുഷതന്ത്രത്വാ? അത് പുരുഷ അധീനമാണ്, പുരുഷൻ ഹേതുവായിട്ടുണ്ടാകുന്ന ജ്ഞാനമാണ്. തന്ത്രം അധീനം ഹേതു എന്നൊക്കെ അതിനർത്ഥമാണ്. തന്ത്രശബ്ദത്തിന് പുരുഷതന്ത്രമാണ്, പുരുഷൻ അധീനമാണ്, അല്ലെങ്കിൽ പുരുഷന്റെ പ്രയത്ന സാധ്യമാണത്. കൃതി കർമ്മം പ്രവൃത്തി അതിനെ രണ്ടായിട്ട് വേർതിരിക്കും. ഒന്ന് ചേഷ്ട, മറ്റൊന്ന് കൃതി എന്ന് പറയും. ചേഷ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മറ്റും ഉണ്ടാകുന്ന പ്രവൃത്തി. ശരീരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രവൃത്തിക്ക് കാരണമായി നമ്മുടെ അന്ധകരണത്തിലൊരു പ്രവൃത്തി ഉണ്ടാകും, അതിസൂക്ഷ്മമായിട്ട്. ആ പ്രവൃത്തി സ്ഥൂലമായിട്ട് ശരീരത്തിൽ വ്യാപിക്കുമ്പോഴാണ് ശരീരം ചലിക്കുന്നത്. ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ ഇപ്പോൾ കൈ ഉയർത്തുക, പിടിക്കുക, കൈ താഴ്ത്തുക, കാലുകൊണ്ട് നടക്കുക തുടങ്ങിയ പ്രവൃത്തികളെല്ലാം ചേഷ്ട എന്ന് പറയും. ആ ചേഷ്ട ശരീരത്തിൽ വരണമെങ്കിൽ ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനസ്സ് അന്ധകരണമാണ്. ആ അന്ധകരണത്തിൽ ഒരു സൂക്ഷ്മമായ പ്രവൃത്തി നടക്കുന്നതിനെ കൃതി എന്ന് പറയുന്നു. അപ്പോൾ ഈ കൃതി ശരീരത്തിലെ ചേഷ്ട എന്ന് പറയുന്ന കൃതി സാധ്യം എന്ന് പറയും. അതുപോലെ മനസ്സിന്റെ പ്രവൃത്തികൾ, ധ്യാനം, ഭാവന. അപ്പോൾ നമ്മൾ ധ്യാനത്തെക്കുറിച്ച് അറിയുന്നു, ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ധ്യാനത്തിനുള്ള ഒരു പ്രവൃത്തി തുടക്കമെടുക്കും. ആ പ്രവൃത്തിയുടെ തുടക്കത്തെയാണ് കൃതി എന്ന് പറയും. ആ കൃതി ബാഹ്യമായി പ്രകടമാകുന്നില്ല, അത് പ്രേരകമാണ് മനസ്സിന്റെ ധ്യാനക്രിയയ്ക്ക്. ധ്യാനക്രിയ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമാണ്. മനസ്സ് ഒരേ തരത്തിൽ ചിന്തയെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് നമുക്ക് പ്രത്യക്ഷമായി സ്വാനുഭവമാണ്. പക്ഷെ അതിന് തുടക്കം കുറിക്കുന്ന കൃതി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമല്ല, അതൊരു സംസ്കാരമാണ്, സൂക്ഷ്മമാണ്. ആ കൃതി ആണ് മാനസികമായ ചേഷ്ട, ധ്യാനം. അത് സ്ഥൂലമാണ്, കൃതി എന്ന് പറയുന്ന സൂക്ഷ്മമാണ്. ധ്യാനം എന്ന് പറയുന്ന മനസ്സിന്റെ ചേഷ്ട, നടക്കുക എന്ന് പറയുന്ന ശരീരത്തിന്റെ ചേഷ്ട. അപ്പം മനസ്സിന്റെ ചേഷ്ടയാകുന്ന ആ ധ്യാനത്തിന് കാരണമായിരിക്കുന്നത് കൃതി, സൂക്ഷ്മമായ സംസ്കാര രൂപത്തിലുള്ള ആ ചേഷ്ടയ്ക്ക് പ്രേരകമായിരിക്കുന്ന, അല്ലെങ്കിൽ ചേഷ്ടയ്ക്ക് ഹേതുവായിരിക്കുന്ന മനസ്സിന്റെ സൂക്ഷ്മ പ്രവൃത്തി. അപ്പൊ ആ കൃതി സാധ്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. ശരീര ചേഷ്ടയും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ കൃതി സാധ്യമായതെല്ലാം എന്താണ്? പുരുഷാധീനമാണ്. അങ്ങനെ ഒരു സംസ്കാരം ഉള്ളിലുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും, ആ സംസ്കാരം ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ ആ കൃതി രൂപത്തിലുള്ള സംസ്കാരം കൊണ്ട് സാധ്യമായതുകൊണ്ട് അത് ജീവനാധീനമാണ്. ധ്യാനം, ശരീര പ്രവൃത്തികളെല്ലാം ജീവനാധീനമാണ്. അതുകൊണ്ട് തന്നെ പുരുഷതന്ത്രം എന്ന് പറയുന്നു. ജ്ഞാനം അങ്ങനെയല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ചെയ്യാതിരിക്കാം. അകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ, ആ സംസ്കാരം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കത്തില്ല, ധ്യാനത്തിൽ പ്രവർത്തിക്കത്തില്ല. ഇനി ആ സംസ്കാരത്തിന്റെ വിശേഷതകളനുസരിച്ച് പലതരത്തിലത് ചെയ്യാൻ കഴിയും. അതാണ് ധ്യാനം എന്ന് പറയുന്നത്, ക്രിയയാണെന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം ഇത് പ്രമാണജന്യം എടുത്തു പറയുന്നു. ജ്ഞാനം പ്രമാണജന്യമാണ്. അഗ്നി മുമ്പിലുണ്ട്, കണ്ണവിടെ പ്രമാണം, കണ്ണുകൊണ്ട് അതിനെ കാണുന്നു. പിന്നീട് സ്വേച്ഛയ്ക്ക് അനുസരിച്ചല്ല അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അഗ്നി എന്റെ മുമ്പിലുണ്ട്, എനിക്ക് അഗ്നിയെ കുറിച്ച് അറിവുണ്ടാകണം എന്ന് അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയല്ല. ഇന്ദ്രിയവും അഗ്നിയുമായിട്ടുള്ള സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, കണ്ണ് അഗ്നിയെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലുടൻ ഇത് അഗ്നി എന്നുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. പുരുഷന്റെ ഇച്ഛയ്ക്ക് അധീനമായി ഒന്നും സംഭവിക്കുന്നില്ല. കൃതി സാധ്യമായിട്ട്, പ്രയത്ന സാധ്യമായിട്ട് അവിടെ ഒന്നുമില്ല. വസ്തുവിനെ കാണുന്നു, ഉടൻ ജ്ഞാനം ഉണ്ടാവുന്നു. നമ്മുടെ യാതൊരു സ്വാതന്ത്ര്യവും അതിലില്ല. പ്രമാണവും പ്രമേയവുമായി സംബന്ധം ഉണ്ടാവുന്നു. പ്രമേയമായി അഗ്നി, പ്രമാണമായി ഇന്ദ്രിയം, ഉടനുള്ളിൽ ജ്ഞാനം ഉണ്ടാവുന്നു, പ്രമിതി ജ്ഞാനം ഉണ്ടാവുന്നു. അതാണ് ജ്ഞാനത്തിന്റെ സ്ഥിതി. പ്രമാണം ച യഥാഭൂത വസ്തു വിഷയം. പ്രമാണം എന്ന് പറഞ്ഞാൽ ആ വസ്തു എങ്ങനെയാണോ അതിനനുസരിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. അഗ്നിയെ കാണുമ്പോൾ അഗ്നിയെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു, ജലത്തെ കാണുമ്പോൾ ജലത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. പറയുന്നു പ്രമാണം എന്ന് പറയുന്നത് ഇങ്ങനെ യഥാഭൂതമായ വസ്തുവിനെ വിഷയമാക്കുന്നു. അത് പ്രമാണം എന്നുള്ളതിന് പ്രമാ എന്ന് അർത്ഥം കൊടുക്കും. ആ അറിവ് വസ്തു എങ്ങനെ അതിനനുസരിച്ചുണ്ടാകും, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. അത് ജ്ഞാനം കർത്തും അകർത്തും അന്യഥാവ കർത്തും അശക്യം. അതുകൊണ്ട് ജ്ഞാനത്തെ നമുക്ക് ചെയ്യുക ചെയ്യാതിരിക്കുക പല പ്രകാരത്തിൽ ചെയ്യുക എന്ന് സാധ്യമല്ല. നമുക്ക് അതൊരു സ്വാതന്ത്ര്യമില്ല. വസ്തു മുമ്പിലിരിക്കുന്നു, കാണുന്നു, അറിവുണ്ടാകുന്നു. അതിൽ പുരുഷന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. പുരുഷന് അധീനമായിട്ടൊന്നും ചെയ്യാൻ അവിടെ ഇല്ല എന്നുള്ളത്. കേവലം വസ്തുതന്ത്രമേവത്. അത് വസ്തുവിന് അധീനമാണ്, വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെ അങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു. നമ്മൾ നിരന്തരം ഭാവന ചെയ്യുന്നത് അത് ജ്ഞാനമല്ല എന്നർത്ഥം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൃതി ഉപയോഗിച്ച്, നമ്മുടെ സംസ്കാരം ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മനസ്സിൽ അങ്ങനെ ഒരു ജ്ഞാനത്തെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയാണ്. ശിവലിംഗത്തെ ശിവനാണെന്ന് ധ്യാനിക്കുന്നു. അപ്പോൾ അവിടെ മുഴുവനിരിക്കുന്ന എന്താണ്, ശിലാഖണ്ഡമാണ്. പക്ഷെ അതിൽ ശിവഭാവന നിരന്തരമായും മനസ്സുകൊണ്ട് ബലം പ്രയോഗിച്ച് ചെയ്യുന്നതാണ്. അത് ആ വസ്തുവിനനുസരിച്ചല്ല, വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം എന്താണ്, അതിനെക്കുറിച്ച് ശിലാഖണ്ഡം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതാണ് വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം. കാരണം മുമ്പിലിരിക്കുന്ന അതാണ്, മറ്റേതെന്താണ് ഭാവനയാണ്. അത് ഭാവന ചെയ്യുന്നു. വസ്തുവിനനുസരിച്ച് അവിടെയുള്ള ജ്ഞാനത്തിനവിടെ വസ്തുവിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ശിലാഖണ്ഡമാണ്. പക്ഷെ ശിവലിംഗം വന്ന് ഭാവന, ഇപ്പൊ ശിവൻ എന്നുള്ള ഭാവന, ആ ഭാവനയെ മനസ്സിൽ നിരന്തരം ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ ഒരു ഭാവന ഉണ്ടാക്കുന്നതിനുള്ള സംസ്കാരം, അതായത് കൃതി ആവശ്യമാണ്. വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് അതെന്താണ്, അത് ജ്ഞാനമല്ല. അത് ജ്ഞാനമല്ല. അത് അതും അതിനെ നമുക്ക് ജ്ഞാനമെന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്ന ജ്ഞാനവും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെ ഭാവന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അറിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ പ്രയത്ന സാധ്യവും ഇച്ഛയ്ക്ക് അധീനവും വസ്തുവിനനുസരിച്ചുമല്ല. അതുകൊണ്ട് അതിനെ ഇവിടെ പറയുന്ന മുഖ്യജ്ഞാനം ആയിട്ട് അതിനെ കണക്കാക്കാൻ ഒക്കത്തില്ല. അത് ഗുണമായി അത് ജ്ഞാനമാണ്, അതും ഒരു അറിവാണ്. പക്ഷെ ഇവിടെ പറയുന്നതായ വസ്തുവിനനുസരിച്ച് ഉണ്ടാകുന്ന ജ്ഞാനം അല്ല അത്. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം ചിലപ്പോൾ ഭ്രമമാകാം, ചിലപ്പോൾ യഥാർത്ഥമായിരിക്കാം, അങ്ങനെയെല്ലാം സംഭവിക്കാം. പിന്നെ അതിനെ ആഹാരി ജ്ഞാനമെന്നും പറയും. സാങ്കേതികമായി അങ്ങനെ ഒരു പേരുണ്ട്. അത് പ്രമേയമല്ല, എന്നാൽ ഭ്രമവുമല്ല. അതിനൊന്നും ലക്ഷണമായൊരു ജ്ഞാനം, നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന ഒരു ജ്ഞാനം. അതിൽ യഥാർത്ഥത്തിന്റെ അംശവുമുണ്ട്, അയഥാർത്ഥത്തിന്റെ അംശവുമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, നമ്മൾ കൽപ്പിച്ച ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ വാസ്തവത്തിന് മുമ്പിലിരിക്കുന്നത് ശിവനല്ല, പക്ഷെ ശിവൻ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. മുമ്പിലിരിക്കുന്നതിൽ ശിവനെന്ന് ഭാവന ചെയ്യുന്നിടത്ത് ഒരു പേശമുണ്ട്. മുമ്പിലിരിക്കുന്ന ഒരു ശിലാഖണ്ഡമാണ്. ശിലാഖണ്ഡത്തിൽ അങ്ങനെ ഒരു ഭാവന ചെയ്യുന്നിടത്ത് അത് സത്യമില്ല. എന്നാൽ ശിവനെന്ന് പറയുന്ന ഒരു തത്വമുണ്ട്, ആ തത്വത്തിനനുസരിച്ചുള്ള ഭാവനയാണ്, അതുകൊണ്ട് സത്യമാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ആഹാര്യ ജ്ഞാനം. മുമ്പിൽ എന്താണോ പ്രത്യക്ഷമായി കാണുന്നത് അതിന് വിരുദ്ധമായ ഒരു ഭാവന ചെയ്യുക. അതിലുൾപ്പെടും ഈ പറയുന്ന ഭാവന ധ്യാനം എന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം എന്താണ്, നമ്മുടെ ഇച്ഛയ്ക്ക് അധീനമായി വരുന്നതാണ്, ജീവന്റെ ഇച്ഛയ്ക്ക് അധീനമായി വരുന്നതാണ്. അതുകൊണ്ട് അതൊന്നും മുഖ്യമായ ജ്ഞാനമല്ല. ജ്ഞാനത്തിന്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. ജ്ഞാനമാണെങ്കിലോ കേവലം വസ്തുതന്ത്രമയോ, വസ്തുവിനനുസരിച്ചാണ്. വസ്തു എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാകുന്നു. അതിനെ മാറ്റാനോ മറിക്കാനോ സാധ്യമല്ല. എന്നാൽ ചോദനാതന്ത്രം, ചോദന വിധി, വിധിക്ക് അധീനമല്ലാതെ വേദം വിധിക്കുന്നു അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു എന്നല്ല. നമ്മുടെ മുമ്പിൽ അഗ്നി ഇരിക്കുമ്പോൾ വേദം പറയുന്നത് അഗ്നിയാണ്, അതുകൊണ്ട് നമുക്ക് ജ്ഞാനം ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല. വേദം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ വേദത്തിന്റെ വാക്യം പ്രമാണമാക്കാതെ തന്നെ കണ്ണുകൊണ്ട് കാണുന്നത് അഗ്നിയാണ്, അഗ്നി എന്നുള്ള അറിവുള്ളിൽ ഉണ്ടാവും. അതുപോലെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവ് എങ്ങനെയോ അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാവും. അതിന് വിധിയുടെ ആവശ്യം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നത്. നാഭി പുരുഷതന്ത്രം, അത് വിധിക്ക് അധീനമല്ല, പുരുഷനധീനവുമല്ല. അവന്റെ പ്രയത്നം കൊണ്ടുണ്ടാക്കേണ്ട ഒരു ജ്ഞാനമല്ല എന്നത്. എല്ലാ ജ്ഞാനവും അങ്ങനെയാണ്. അത് ആത്മജ്ഞാനം മാത്രമല്ല, ഒരു ജ്ഞാനവും പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ചോ വിധിക്കനുസരിച്ചോ ഉണ്ടാകുന്നില്ല. ഇവിടെ ലൗകികമായി നമുക്കുണ്ടാകുന്ന ജ്ഞാനങ്ങളെല്ലാം തന്നെ വസ്തുവിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്, മുഖ്യമായ ജ്ഞാനമല്ല. തസ്മാത് മാനസത്വേവി ജ്ഞാനസ്യ മഹത് വൈരക്ഷണ്യം. അതുകൊണ്ടെന്താണ്, ജ്ഞാനം മാനസമാണ്, അത് മനസ്സിന്റെ തന്നെ, മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ്, മാനസമാണ്. ആണെങ്കിലും എന്താണ് മഹത് വൈലക്ഷണ്യം, വലിയ വ്യത്യാസമുണ്ട്. ധ്യാനവും ജ്ഞാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. വസ്തുവിനനുസരിച്ച് ആണ് ധ്യാനിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഭാവന അത് വസ്തുവിനനുസരിച്ചായതുകൊണ്ട് സത്യമായിരിക്കും. ഇനി വസ്തുവിനനുസരിച്ചല്ല ധ്യാനിക്കുന്നതെങ്കിൽ അത് അസത്യമായിരിക്കും. അപ്പൊ അസത്യമായി വരുന്ന ധ്യാനവും സത്യമായി വരുന്ന ധ്യാനവും കൊണ്ട് മറ്റൊരു ഉദാഹരണം കൊടുക്കുന്നു. യഥാച പുരുഷോവാവ ഗൗതമാഗ്നി യോഷാവാവ ഗൗതമാഗ്നി ഇത്യത്ര യോഷിത് പുരുഷയോ അഗ്നിബുദ്ധിയും മാനസി ഭവതി. മറ്റുദാഹരണം പറയുന്നു, ഛാന്ദോഗ്യത്തിൽ പറയുന്ന ഒരു ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്, പുരുഷോവാവ ഗൗതമാഗ്നി അല്ലയോ ഗൗതമ പുരുഷൻ അഗ്നിയാണ്, പുരുഷനെ അഗ്നിയാണെന്ന് ധ്യാനിക്കുക. അടുത്ത് പറയുന്നു യോഷാവാവ ഗൗതമാഗ്നി, പഞ്ചാഗ്നി വിദ്യയുടെ പ്രകടനത്തിൽ പറയുന്നുണ്ട്, യോഷ സ്ത്രീയെ അഗ്നിയായിട്ട് ഭാവന ചെയ്യുക, പുരുഷനെ അഗ്നിയായിട്ട് ഭാവന ചെയ്യുക, ധ്യാനിക്കുക എന്ന് പറയുന്നു. ഇത്തരം ധ്യാനങ്ങളും അതിന്റെ ഫലവും പറയുന്നുണ്ട്. പുരുഷന് അഗ്നിയായി ഭാവന ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരുഷൻ അഗ്നിയല്ല, പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്, അത് അഗ്നിയല്ല, പക്ഷെ അഗ്നിയാണെന്ന് ധ്യാനിക്കാൻ പറയുന്നു. സ്ത്രീയെ അഗ്നിയല്ല, പക്ഷെ അതിനെ അഗ്നിയാണെന്ന് ധ്യാനിക്കാൻ പറയുന്നു. ഇതെന്താണ്? ഇത് വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന പുരുഷനിൽ അഗ്നിയാണെന്നുള്ള ഞാനും അത് സത്യമല്ല, വസ്തുവിനനുസരിച്ചല്ല ഞാനും ഉണ്ടാകുന്നു. ഉണ്ടാകുന്നു പറയുന്നത് പ്രമേയല്ല, ഭ്രമാത്മകമാണ്, എന്നാലും അങ്ങനെ ധ്യാനിക്കുന്നതുകൊണ്ട് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതെന്താണ്? ഒരു മാനസിക ക്രിയയാണ്, പുരുഷനെ അഗ്നിയായി സങ്കല്പിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്, അത് ജ്ഞാനമല്ല. ഇത്ര യോഷിത് പുരുഷയോഹു, ഇവിടെ സ്ത്രീയിലും പുരുഷനിലും അഗ്നിബുദ്ധി, അഗ്നിയാണെന്നുള്ള ഭാവന, അത് മാനസിക ഭൂതി, അത് മാനസികമായ ഒരു ക്രിയയാണ്, അത് ജ്ഞാനമല്ല എന്നാണ്. അതേസമയം പുരുഷനെ കണ്ടിട്ട് ഇത് പുരുഷൻ എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ അത് ജ്ഞാനമായിരിക്കും. കേവല ചോദനാജന്യത്വ ക്രിയവസ പുരുഷതന്ത്രാച്ച, ഇത് കേവല വിധിജന്യമാണ്, സത്യവുമായിട്ട് അതിന് ബന്ധമില്ല, വെറും വേദവിധി നിന്നാണ് അങ്ങനെ ഒരു ഭാവന ഉണ്ടാകുന്നത്, ആ പുരുഷൻ അഗ്നിയാണ് എന്നൊരു ഭാവന ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താണ്? സാ ക്രിയായവ, അത് വെറും ക്രിയയാണ്, മാനസിക ക്രിയയാണ്. പുരുഷതന്ത്രാച്ച, ഞാനങ്ങനെ ഭാവന ചെയ്യുന്നതുകൊണ്ടാണ്, എനിക്ക് അധീനമാണ് ആ ഭാവന, ഞാനങ്ങനെ കൽപ്പിച്ച് അങ്ങനെ ഒരു അറിവിനെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് അത് പുരുഷാധീനമാണ്, കൃതി സാധ്യമാണ് എന്നർത്ഥം. അപ്പൊ പൊതുവെ നമ്മൾ ഇതിനെല്ലാം ജ്ഞാനമെന്ന് പറയുമെങ്കിലും എന്താണ്, വസ്തു എങ്ങനെ പ്രാധാന്യം കൊടുക്കാതെ പുരുഷന്റെ ശക്തി പുരുഷന്റെ പ്രയത്നത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ക്രിയയാണ്, ആ ചിന്തകളെല്ലാം ക്രിയയാണ്, അത് ജ്ഞാനമല്ല എന്നാണ്. യാതു പ്രസിദ്ധേ അഗ്നിബുദ്ധർ എന്ന ചോദനാതന്ത്ര, ഭൂമിയിൽ കാണുന്ന അഗ്നി, പ്രസിദ്ധമായ അഗ്നി, അഗ്നിയിലുണ്ടാകുന്ന അഗ്നിബുദ്ധി, ഇത് അഗ്നിയാണെന്നുണ്ടാകുന്ന അറിവ്, അതെന്താണ് എന്ന ചോദനാതന്ത്ര, അത് വിധിക്ക് അധീനമായി ഉണ്ടാകുന്നതല്ല, വേദം വിധിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതല്ല. നാവി പുരുഷതന്ത്ര, നമ്മൾ കൽപ്പിച്ച് ഭാവന ചെയ്തുണ്ടാക്കുന്നുമല്ല, അഗ്നി മുമ്പിൽ ഇരിക്കുമ്പോ ഭാവന ചെയ്തിട്ട് ഇത് അഗ്നിയാണെന്നൊരു അറിവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കിം തർഹി, പിന്നെന്താണത്? പ്രത്യക്ഷ വിഷയ വസ്തുതന്ത്ര ഏവേദി ജ്ഞാനമേവ ഏതെന്ന ക്രിയ, അവിടെ ജ്ഞാനവും ക്രിയയും തമ്മിലുള്ള വ്യത്യാസത്തെ സ്പഷ്ടമാക്കുകയാണ്. പ്രത്യക്ഷ വിഷയ വസ്തുതന്ത്ര, പ്രത്യക്ഷ വിഷയമാണ് അഗ്നി, പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന വസ്തു അഗ്നിയാണ്, അതിനധീനമാണ് തന്ത്ര ഏവ ഇതി ജ്ഞാനമേവ ഏത്. അതുകൊണ്ട് എന്താണ്? അഗ്നിയിൽ അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകുന്ന ജ്ഞാനമാണ് എന്ന ക്രിയ, അത് ക്രിയയല്ല. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഭാവന ചെയ്യുന്നതല്ല ക്രിയയും. അസീം ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തനിയെ സ്വാഭാവികമായി ഉണ്ടായി വരുന്ന അത് ജ്ഞാനവും അങ്ങനെയാണ്. അസീം ഇത് രണ്ടും മാനസികമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ രണ്ടിനെയും ജ്ഞാനമെന്ന് പറയും. ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അറിവാണ്, ഭാവനയും ഒരു അറിവാണ്. അപ്പോൾ നമ്മളതിനെ അറിവെന്ന് പറയുമെങ്കിലും ഇവിടെ തന്നെ വേർതിരിക്കുകയാണ്. പ്രമാണജന്യമായി വസ്തുവിനധീനമായി ഉണ്ടാകുന്നത് അറിവ്, വസ്തുവിനെ ആശ്രയിക്കാതെ പുരുഷന്റെ പ്രയത്നത്തിനധീനമായി ഉണ്ടാകുന്നത് ക്രിയ. രണ്ടും മാനസികമാണ്. അങ്ങനെ രണ്ടിനെയും വേർതിരിക്കുകയാണ്. സദ്വിഷയെ നീങ്ങാതെ ശ്രീയമാണ് അവി ആ നിയോജ്യ വിഷയത്വ കുണ്ഠീഭവന്തി ഉപലാദിഷു പ്രയുക്ത ക്ഷുര കൈഷ്ണ്യാധിപത് അഹേയ അനുപാതേയ വസ്തുവിഷയത്വ. തദ്വിഷയെ നിങ്കാതെ ശ്രീയമാണ് അവി ജ്ഞാനത്തെ ആത്മാവ അരേ ദ്രഷ്ടവ്യ ആത്മാനമേവ ഉപാസീത തുടങ്ങി ലിംഗ് കവിയത്ത് എന്ന് പറയുന്ന പ്രത്യേകം കൊണ്ട് വിധിലിംഗ് വിധിക്കുകയാണ്. ലകാരങ്ങളിൽ ലിംഗം എന്ന് പറഞ്ഞൊരു ലകാരമുണ്ട്, ക്രിയ ബോധി ദ്രഷ്ടവ്യ കവിയത് പ്രത്യാന്തമാണ്, ദർശിക്കൂ ഉപാസീത. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ശ്രുതിയിൽ വരുന്നതാണ് ഈ ലിംഗാദി പ്രത്യ അന്തങ്ങളായ ശബ്ദങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ ശ്രുതിയിലുണ്ടെങ്കിലും ശ്രീയമാണ് അപി ആത്മാവാരേ ദ്രഷ്ടവ്യ എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും അനുയോജ്യ വിഷയത്വം. അത് കർത്തവ്യം അവിടെ വിഷയമല്ല, കർത്തവ്യമായ ഒന്നല്ല അവിടെ വിഷയമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് ചെയ്യേണ്ടവനാണ് എന്ന ബോധമുള്ളവനാണ് നിയോജ്യൻ എന്ന് പറയുന്നത്. അതിന് വിധിക്കപ്പെട്ടവൻ, അവന്റെ വിഷയമല്ല ഇതൊന്നും, ദ്രഷ്ടവ്യ എന്ന് പറയുന്നത്. കാരണം ഞാനും അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല, പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ഞാനും. അതുകൊണ്ട് നിയോജ്യ വിഷയമല്ലാതെ ജ്ഞാനം എന്ന് പറയുന്നത് കർത്തവ്യ വിഷയമല്ല, ഒരു കർത്തവ്യത്തിന് വിഷയമല്ലാതെ ഇച്ഛാശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉപലാദിഷ പ്രയുക്ത ക്ഷുര തൈഷ്ണിയാധിപർ. ഉപലം എന്ന് പറയുന്നത് പാറക്കല്ല്, പാറ. അതിൽ പ്രയുക്ത, അതിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ക്ഷുരം കത്തി, അതിന്റെ തൈഷ്ണ്യം, അതിന്റെ തീക്ഷ്ണത എന്ത് ചെയ്യുന്നു, പാറയിലേക്ക് കത്തിയെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തീക്ഷ്ണത, അതിന്റെ മൂർച്ച, അതെന്ത് ചെയ്യുന്നു, ഇല്ലാതാകുന്നു, അതിന്റെ വായത്തല മടങ്ങിപ്പോകുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, കുണ്ടീഭവന്തി, മടങ്ങിപ്പോകുന്നു. എങ്ങനെയാണോ പാറയിൽ വെട്ടുമ്പോൾ കത്തിയുടെ വായത്തല മടങ്ങുന്നത്, അതുപോലെ ഈ ആത്മാവ അരേ ദ്രഷ്ടവ്യ തുടങ്ങിയ വിധികളെല്ലാം ആത്മാവിനെ സംബന്ധിച്ചാകുമ്പോൾ, അല്ലെങ്കിൽ ആത്മ സംബന്ധിച്ചാകുമ്പോൾ അതെല്ലാം പ്രയോജനമില്ലാതായിത്തീരുന്നു എന്നാണ്, നിഷ്പ്രയോജനമായിത്തീരുന്നു. കത്തിയുടെ മൂർച്ച എന്ന് പറയുന്നത് ഛേദിക്കാനുള്ളതാണ്, പക്ഷെ പാറയിൽ വെട്ടിക്കഴിഞ്ഞാൽ ആ മൂർച്ച ഉപയോഗശൂന്യമായിത്തീരുന്നു. അതുപോലെ വിധി എന്ന് പറയുന്നത് പ്രവർത്തിപ്പിക്കാനുള്ളതാണ്, പക്ഷെ ആ വിധി ജ്ഞാനത്തെ സംബന്ധിച്ചാകുമ്പോൾ അത് നിഷ്പ്രയോജനമായിത്തീരുന്നു എന്നാണ്. അതങ്ങനെ പറയുന്നത് വിധിയില്ല, ജ്ഞാനത്തിൽ വിധിയില്ലെങ്കിൽ പിന്നെ ദ്രഷ്ടവ്യ, മന്ദവ്യ, നിരിധ്യാസിതവ്യ, ശ്രോതവ്യ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അതെല്ലാം വിധിയാണല്ലോ, അത് ചെയ്യുമെന്ന് ആവശ്യപ്പെടുകയാണ്. ലിംഗ് എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നതാണ്, പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ തവ്യ തുടങ്ങിയ പ്രത്യയങ്ങളെല്ലാം ആ പ്രത്യാന്തങ്ങളാണ്, ഈ ശബ്ദങ്ങളെല്ലാം. അപ്പൊ അതിനെല്ലാം പൊതുവെ വ്യാകരണത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്, ഇതെല്ലാം വിധിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളാണ്. ശ്രോതവ്യ ശ്രവിക്കു എന്നെല്ലാം പറയുന്ന എന്താണ്, ജ്ഞാനത്തെ അവിടെ വിധിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു. അങ്ങനെ വിധി പോലെ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലെയാണ് മൂർച്ചയുള്ള കത്തി ആറയിൽ വെട്ടിക്കഴിഞ്ഞാൽ ആ മൂർച്ച യാതൊരു പ്രയോജനമില്ലാത്തതായി തീരുന്നു. അതുപോലെ ഈ വിധികളെല്ലാം എന്ത് ചെയ്യുന്നു, അത് നിഷ്പ്രയോജനമായി തീരുന്നു ആത്മജ്ഞാനത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ട്, അഹേയ അനുപാധേയ വസ്തുവിഷയത്വം. അഹേയം ത്യജിക്കാൻ കഴിയത്തില്ല, അനുപാധേയം സ്വീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഈ ആത്മവസ്തു. അതിനാണ് ഇത് വിഷയമാക്കുന്നത്, എന്നുവെച്ചാൽ ഈ വിധിയൊന്നും അവിടെ ഫലിക്കത്തില്ല എന്നാണ്. അപ്പൊ ഈ വിധികളൊന്നും ആത്മാവിനെ ഇതൊന്നും സ്പർശിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കുന്നു, കിമർത്ഥാനി തർഹി ആത്മാവാരെ ദൃഷ്ടവ്യഹ ശ്രോതവ്യഹ ഇത്യാദീനി വിധി ഛായാനി വചനാനി. അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രുതിയിൽ എന്തിനു പറഞ്ഞിരിക്കുന്നു വിധി അവിടെ നിഷ്പ്രയോജനമാണെങ്കിലും, ശ്രുതി ഒരിക്കലും വ്യർത്ഥമാകാൻ പാടില്ലല്ലോ. കിമർത്ഥാനി തർഹി, എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവാരെ ദൃഷ്ടവ്യ ശ്രോതവ്യ, ആത്മാവിനെ സാക്ഷാത്കരിക്കേണ്ടതാണ്, ശ്രവണം ചെയ്യണം ഇത്യാദി വിധി ഛായാനി വചനാനി, വിധി പോലെയുള്ള വചനങ്ങൾ, വിധി തുല്യമായ വചനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം നിഷ്പ്രയോജനമാണെങ്കിൽ വേദമെന്തിന് വിധിച്ചു? അതിന് സമാനം പറയുന്നു, സ്വാഭാവിക പ്രവൃത്തി വിഷയ വിമുഖീകരണാർത്ഥാനി ഇതി ബ്രുമഹ. അതിന് ഞങ്ങൾ എന്താണ് പറയുന്നത്, വയം ബ്രുമഹ എന്ന് വെച്ചാൽ അദ്വൈതികൾ എന്തിന് എന്ത്

0: വിഷയങ്ങളിൽ നിന്നും വിമുഖീകരണാർത്ഥാണ്. അതിൽ നിന്നവനെ വിമുഖമാക്കുന്നതിന് വേണ്ടി, മറിച്ച് അവന്റെ പ്രവൃത്തികൾ ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടി, വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ആത്മാഭിമുഖമാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിധികൾ എന്നർത്ഥം. വിധി പ്രയോജനമുള്ളതാണ് വേദത്തിൽ. വേദം ഒരിക്കലും വേദത്തിൽ ഒരു വാക്കുപോലും നിഷ്പ്രയോജനമാകാൻ പാടില്ല. ഈ വിധി ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നില്ല, നേരിട്ട് ആത്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല, പക്ഷെ അതിന് പ്രയോജനമുണ്ട്. മനുഷ്യന്റെ സഹജമായ പ്രവൃത്തികൾ ബഹിർമുഖമാണ്. ബഹിർമുഖമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ച് ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധികളെല്ലാം. അപ്പൊ ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അതിനെ അന്വേഷിക്കാനും അറിയാനുമാണ് പ്രവർത്തിക്കേണ്ടത്. മറ്റുള്ളതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുക. പിന്തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാഭിമുഖമാകും മനസ്സ്. അത് തന്നെ വിശദീകരിക്കുന്നു, യോഹി ബഹിർമുഖ പ്രവർത്തതേ പുരുഷ ഇഷ്ടം മേ ഭൂയാദ് അനിഷ്ടം മാ ഭൂതി നജ തത്ര ആത്യന്തികം പുരുഷാർത്ഥം ലഭതേ തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം സ്വാഭാവിക കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചരാത് വിമുഖീകൃത്യ പ്രത്യേകാത്മ സ്രോതസ്ഥയാ പ്രവർത്തയന്തി ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇത്യാദി. ശാസ്ത്രം എന്താണ് ചെയ്യുന്നത്? അത് പറയുന്നു, യോഹി ബഹിർമുഖ പ്രവർത്തതേ. സാധാരണ മനുഷ്യരെല്ലാം എന്ത് ചെയ്യുന്നു? ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ലൗകികമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സദാസമയം. എന്തിനു വേണ്ടി ഇഷ്ടം മേ ഭൂയാദ് അനിഷ്ടം മാ ഭൂത്. എന്തിനു വേണ്ടി അങ്ങനെ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നു? ഇതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടാകണം, അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് കരുതി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് എനിക്ക് ശ്രേയസിനെ തരുന്നത്, ഇതാണ് എനിക്ക് മംഗളത്തെ തരുന്നത്, ഇതാണ് എനിക്ക് അഭീഷ്ടമായിരിക്കുന്നത്, ഇത് ഈ പ്രവൃത്തി കൊണ്ട് എനിക്ക് അഭീഷ്ടം ഉണ്ടാകണം എന്നുള്ള വിചാരത്തോടുകൂടി ബാഹ്യ പ്രവൃത്തികൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആഗ്രഹിക്കുന്നു എന്താണ്? അനിഷ്ടം മാഭൂത്, എനിക്ക് അനിഷ്ടമായ ഒന്ന് സംഭവിക്കരുതെന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രവൃത്തിയും നിവൃത്തിയും രണ്ടു തരത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജ തത്ര ആത്യന്തികം പുരുഷാർത്ഥം ലഭിക്കേ, ആത്യന്തികമായ പുരുഷാർത്ഥം അത് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടത്തില്ല. ബഹിർമുഖമായ പ്രവൃത്തികളിൽ നിന്നും ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷത്തെ ആത്യന്തികമായ പുരുഷാർത്ഥം അത് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടത്തില്ല. ബഹിർമുഖമായ പ്രവൃത്തികളിൽ നിന്നും ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവിക കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചര, സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി. എങ്ങനെയുള്ള പ്രവൃത്തി? കാര്യകരണ സംഘാതത്തിന്റെ പ്രവൃത്തി. കാര്യമായി ശരീരം, കരണമായി ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് ത്രികരണങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ശരീരം, വാക്ക്, മനസ്സ്, ഇതെല്ലാം കൊണ്ടുള്ള ആ പ്രവൃത്തി. അതെങ്ങനെ സ്വാഭാവികമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു? അതൊരു വേദവും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായ കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചര. ആ പ്രവൃത്തിയുടെ ഗോചരം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധ രൂപത്തിലുള്ള ഈ പ്രപഞ്ചമാണ് ആ പ്രവൃത്തിക്ക് ഗോചരം, അതിന് വിഷയമായിരിക്കുന്നത്. അതിൽ നിന്നും വിമുഖീകൃത്യ, അതിൽ നിന്നവനെ വിമുഖനാക്കിയിട്ട് പ്രത്യേകാത്മ സ്രോതസ്ഥയ, പ്രത്യേകാത്മ അഭിമുഖമായിട്ട്, ആത്മാഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തയന്തി ശാസ്ത്രാണി, പ്രവർത്തിപ്പിക്കുന്നു ശാസ്ത്രങ്ങൾ എന്നാണ്. ആത്മാഭിമുഖമാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണെന്ത്? ആത്മാവ അരേ ദ്രഷ്ടവ്യക്യാദി. ശ്രുതി അതാണ് ബോധിപ്പിക്കുന്നത്. നീ ബാഹ്യമായി പ്രവർത്തിക്കരുത്, ആന്തരികമായി പ്രവർത്തിക്കണം എന്ന് ആത്മതത്വത്തെ കാണിച്ചു കൊടുക്കുകയാണ്.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്. Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Shri Shri.

0: ഗുരുബ്രഹ്മരെ സ്തുതിച്ചു. ബ്രഹ്മാനാനികം കഥം പുനരുപാസനസ്യ പക്ഷപ്രാപ്തിയാവത പരിശേഷ്യാത് ആത്മവിജ്ഞാന സ്തുതി സന്തത നിത്യവിഗ്രഹീതം പാഠം വേദിപ്പ്യവും ശരീരാരംഭകസ്യ കർമ്മണോ നീതഫലത്വാ സംവിജ്ഞാനപ്രാപ്തോ അഭി അവശ്യം ഭാവിനി പ്രവൃത്തിമാങ്മയകായാന ലബ്ധവൃത്തേഃ കർമ്മണോ ബലീസ്ത്വാ മുക്തേഷ്വാദി പ്രവൃത്തികൾ തേന പക്ഷേപ്രാപ്തം ജ്ഞാനപ്രവൃത്തർദൗർബല്യം തസ്മാത് ത്യാഗ വൈരാഗ്യാദി സാധന ബലാവലംബേന ആത്മവിജ്ഞാനസ്മൃതി സന്തതർ നിയന്ത്രവ്യ ഭവതി നത്തപൂർവ കർത്തവ്യ പ്രാപ്തത്വാ ഇത്യപൂജാമ. ഇവിടെ ചർച്ച ചെയ്തത് എന്താണ്? ആത്മവിജ്ഞാനസ്മൃതി സന്തതി അത് പ്രാപ്തമാണ്, അപൂർവമല്ല. പ്രാപ്തം എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ട്. ഇപ്പോ ശ്രവണത്തിന് ശേഷം തത്വമസി തുടങ്ങിയ വാക്യങ്ങളുടെ ശ്രവണത്തിന് ശേഷം പ്രാപ്തമാണ്, അപൂർവമല്ല. അത് പ്രാപ്തമാകാതിരിക്കുന്നില്ല, അതവിടെ ഉണ്ട്. ശബ്ദബോധ രൂപത്തിൽ അതവിടെ ഉണ്ട്. ശബ്ദബോധവും ശബ്ദബോധം എന്ന് വേർതിരിച്ചറിയും. ശബ്ദബോധം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തെക്കുറിച്ചുള്ള ബോധം, ശബ്ദബോധം എന്ന് പറയുമ്പോൾ അർത്ഥത്തെക്കുറിച്ചുള്ള ബോധം, അർത്ഥജ്ഞാനം. ഇവിടെ ഒരാൾ ഹിമാലയം എന്ന് പറഞ്ഞു, ശബ്ദബോധം ഉണ്ടാകുന്നു. ശബ്ദബോധം ഉണ്ടാകുന്നതിന് ഭാഷ തടസ്സമില്ല. ഹിമാലയം എന്നുള്ള ശബ്ദം നമ്മൾ ഭാഷ അറിയാത്തവരാണ് ഇവിടെ പറഞ്ഞത്. ഇത് സംസ്കൃതമോ മലയാളമോ ഹിന്ദിയോ ഇത്തരം ഭാഷകളിലൊക്കെ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഹിമാലയം. ഈ ഭാഷ അറിയാത്ത ഒരാളിനോട് ആ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് ശബ്ദബോധം ഉണ്ടാകും. ഇംഗ്ലീഷുകാരനോട് പറഞ്ഞാൽ അയാൾക്ക് ഈ ഭാഷ അറിയില്ല, പക്ഷെ ആ ശബ്ദം അയാൾക്ക് ബോധം ഉണ്ടാകും. പക്ഷേ അയാൾ പറയുന്നത് കേൾക്കുന്നു, പക്ഷെ അർത്ഥബോധമൊന്നും ഉണ്ടാകത്തില്ല. ഈ ഭാഷ പരിചയമുള്ള ഒരാളാണ്. ഹിമാലയം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കണ്ടിട്ടേ ഇല്ല, നേരിട്ടതിൻ്റെ അനുഭവം ഇല്ല. ഇല്ലെങ്കിലും ഈ ശബ്ദത്തിൽ നിന്നും ശബ്ദബോധം ഉണ്ടാകും. എന്ന് വെച്ചാൽ അത് പറയുന്നത് ഒരു പർവ്വതത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അയാൾ എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ, ആ ധരിച്ചിരിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് ഒരു ബോധമുണ്ടാവും, അത് ശബ്ദബോധം. പക്ഷെ അവിടെ ഒരു ദോഷം വരുന്നത്, അയാൾക്ക് ആ ശബ്ദത്തിൽ നിന്ന് ആ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടായെങ്കിലും ആ ബോധം അപൂർണമാണ്. ശരിയായ ഒരു രൂപ വസ്തുവിനെ കുറിച്ച് കിട്ടത്തില്ല. എന്താണ് ഹിമാലയം? ഒരു പർവ്വതമാണ്, അത്രയും മനസ്സിലായത്. വളരെ ഉയരമുള്ളതാണ്, ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്താണ്, ഹിമം ഉള്ളതാണ്. ഇങ്ങനെ അതിനെ സംബന്ധിച്ച് അയാൾ ആർജിച്ച, ഇതുവരെയുള്ള ആർജിച്ച ആ ജ്ഞാനത്തിൻ്റെ സംസ്കാരങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് അതിനെക്കുറിച്ച് അയാൾക്കൊരു ബോധം ഉണ്ടാകും, അർത്ഥബോധം. പക്ഷെ എന്നാലും ആ വസ്തു പരോക്ഷമായിട്ട് തന്നെ ഇരിക്കും. വസ്തു അപരോക്ഷമാണെങ്കിൽ അവിടെ പോകണം, ഇന്ദ്രിയർത്ഥ സന്നിവേഷം വരണം, അതായത് കണ്ണുകൊണ്ട് അതിനെ കാണും. അപ്പോൾ അവിടെ വസ്തുവിൻ്റെ സാക്ഷാത്കാരം, ശബ്ദത്തിൽ നിന്ന് ശബ്ദബോധം ഉണ്ടായാലും വസ്തു പരോക്ഷമായി തന്നെ ഇരിക്കും, അല്ലെങ്കിൽ വസ്തു മുമ്പിൽ വേണം. ബാഹ്യമായ വിഷയത്തിലൊക്കെ ഇങ്ങനെയാണ്. അപ്പം ശബ്ദബോധം രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഒരു വസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ശബ്ദബോധം. ശബ്ദബോധം ആർക്കും ഉണ്ടാകും, ശബ്ദം കേട്ടാൽ അവിടെ ശബ്ദബോധമായി, ശബ്ദത്തെ ഗ്രഹിച്ച ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദമുള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ശബ്ദബോധം. ശബ്ദബോധം അതിൻ്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കും. അവിടെ വസ്തു പരോക്ഷമോ അപരോക്ഷമോ ആകാം. അമേരിക്കയെന്നോ ഹിമാലയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വസ്തു പരോക്ഷമായി. വസ്തു കൂടി അപരോക്ഷമാണെങ്കിൽ വസ്തു മുമ്പിൽ വേണം. ഇതാണ് പുസ്തകം എന്നൊരാൾ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ഒരു കുട്ടിയുടെ. അപ്പോൾ അത് ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്നതാണെന്ന് മനസ്സിലാകുന്നു. വസ്തുവും അവിടെ അപരോക്ഷമാകും. ജ്ഞാനത്തിൻ്റെ സ്വഭാവം തന്നെ അത് അപരോക്ഷമായിരിക്കുക എന്നുള്ളതാണ്. ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, ആന്തരികമായ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെയല്ല. ആന്തരിക വിഷയങ്ങളെന്ന് പറയുമ്പോൾ സുഖദുഃഖാദികൾ. ബാഹ്യ വിഷയങ്ങൾക്ക് പരോക്ഷമായും അപരോക്ഷമായും ഇരിക്കാം. ഹിമാലയം എന്നുള്ള ശബ്ദം കേട്ട് അർത്ഥം എന്താണെന്ന് മനസ്സിലായി, എന്നിട്ട് വസ്തു പരോക്ഷമാണ്, പ്രത്യക്ഷം. പ്രത്യക്ഷമല്ലാത്തതിന് പരോക്ഷമെന്ന് പറയും. അക്ഷി എന്ന് വെച്ചാൽ ഇന്ദ്രിയം, ഇന്ദ്രിയത്തിന് വിഷയമായതാണ് പ്രത്യക്ഷം, ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമാണ്. അങ്ങനെ പ്രത്യക്ഷമല്ലാതിരിക്കുന്നു അക്ഷണ പരം എന്ന് പറയും. അക്ഷിക്ക് പരമായിരിക്കുന്നു, ഇന്ദ്രിയത്തിന് പരമായിരിക്കുന്നു, ദൂരെ ആയിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് കാലദേശങ്ങൾ കൊണ്ട് ദൂരം വരിക. ഹിമാലയം എന്ന് പറഞ്ഞാൽ ദേശം കൊണ്ട് ദൂരം വന്നു, ദശരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കൊണ്ട് ദൂരം വന്നു. നേരിട്ട് കാണാൻ പറ്റുന്നില്ല ഈ കാലത്തിലല്ല, കാലദേശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വ്യവധാനം കൊണ്ട്. ഒരു വസ്തു നമ്മുടെ മുമ്പിലിരുന്ന് മറക്കുന്നു, മേശയ്ക്കകത്ത് എന്തായിരിക്കും, അവിടെ വ്യവധാനം വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വസ്തു പരോക്ഷമായിരിക്കും. പക്ഷേ ഇന്ദ്രിയ ബന്ധം വന്നു കഴിഞ്ഞാൽ, ബാഹ്യേന്ദ്രിയ ബന്ധം വന്നു കഴിഞ്ഞാൽ വസ്തു അപരോക്ഷമാണ്. ശബ്ദം, ശബ്ദത്തിൽ നിന്നുള്ള ജ്ഞാനം, പിന്നെ അർത്ഥജ്ഞാനം, ശബ്ദജ്ഞാനമായി അവിടെ അർത്ഥം എന്ന് പറയുന്നത് വിഷയം, ശബ്ദത്തിന്റെ വിഷയം. ഏതൊരു വിഷയത്തെയാണോ ശബ്ദം കൊണ്ട് നമ്മൾ പരനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വിഷയം, അത് ബാഹ്യവും ആന്തരികവുമാകാം. വിഷയം ആന്തരികമാണെങ്കിൽ അവിടെ ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞു, അത് ആ വിഷയം യോഗ്യമാണെങ്കിൽ എന്നൂടെ പറയേണ്ടി വരും. കാരണം ആന്തരികമായ എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷ യോഗ്യമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാപപുണ്യങ്ങൾ, സംസ്കാരം പ്രത്യക്ഷ യോഗ്യമല്ല. പക്ഷെ പ്രത്യക്ഷ യോഗ്യമായ കാര്യങ്ങൾ, ഉദാഹരണം സുഖം, ദുഃഖം, ഭയം, കാമം, ക്രോധം, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകത, ഇത് ഉള്ളിൽ അന്ധകരണത്തിൽ അതുണ്ടായാൽ അത് അപരോക്ഷമായേ ഇരിക്കും, അതിന് പരോക്ഷമാകാൻ പറ്റത്തില്ല. സുഖം ഉള്ളിലുണ്ടാകുക അതറിയാതിരിക്കുക സംഭവിക്കത്തില്ല, അത് ഉണ്ടായിത്തന്നെ തീരും. ഒരാൾക്ക് ദുഃഖമുണ്ട് അല്ലെങ്കിൽ സുഖമുണ്ട്, സുഖം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്ന് അയാളോട് പറയുകയാണ്, നീ സുഖിയാണല്ലോ അല്ലെങ്കിൽ നീ ദുഃഖിയാണല്ലോ. ഇങ്ങനെ പറയുമ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ അയാൾ വാസ്തവത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖം ദുഃഖം. കാരണം അയാൾ സുഖിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നു. പക്ഷെ അയാളോട് നീ സുഖിയാണ് അല്ലെങ്കിൽ ദുഃഖിയാണെന്ന് പറയുമ്പോൾ ഏതൊരു സുഖത്തെയാണോ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാക്യത്തിന്റെ സഹായത്തോടുകൂടി, ത്വം സുഖി, ത്വം ദുഃഖി എന്നെല്ലാം പ്രയോഗിക്കുന്ന വാക്യ സഹായത്തോടുകൂടി, അപ്പോൾ അത് പ്രത്യക്ഷമാകും. പ്രത്യക്ഷമായിരിക്കുന്നതല്ല. കാരണം എന്തുകൊണ്ടങ്ങനെ പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്നു, കാരണം അയാൾക്ക് ആ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു, ത്വം സുഖി, ആ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥജ്ഞാനം ഉണ്ടാകും. ഭാഷ അയാൾക്കറിയാമല്ലോ. ഹിമാലയം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ ശബ്ദജ്ഞാനം ഉണ്ടായത്, തുടർന്ന് എങ്ങനെയാണോ അർത്ഥജ്ഞാനം ഉണ്ടായത്, അതുപോലെ നീ സുഖി എന്ന് പറഞ്ഞപ്പോൾ അവിടെ വിഷയം ആന്തരികമാണ്, സുഖത്തെ ചെയ്താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ശബ്ദത്തെ ശ്രമിച്ചു, ശബ്ദത്തെ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, അർത്ഥജ്ഞാനം ഉണ്ടായി. അവിടെ എന്താ അർത്ഥം, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം തന്നെ, അല്ലെങ്കിൽ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം തന്നെ. അതുവരെ തൻ്റെ ഉള്ളിൽ സുഖമുണ്ടായി താൻ സുഖത്തെ അനുഭവിക്കുന്നു, തൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടായി താൻ ആ ദുഃഖത്തെ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, പുറമേ നിന്നുള്ള ഒരു ശബ്ദം നിമിത്തമായി താൻ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സുഖം, പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖം തന്നെ വീണ്ടും പ്രത്യക്ഷമാകും. അനുഭവം പ്രത്യക്ഷം തന്നെ, പക്ഷെ അതിന് മറ്റൊരു നിമിത്തം. മുമ്പ് കേവലമായ അസുഖം, അത് അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. അവിടെ പ്രത്യക്ഷയോഗ്യമായ കാര്യങ്ങൾ ആവിർഭവിച്ചാൽ അത് പ്രത്യക്ഷമായി തന്നെ മറഞ്ഞിരിക്കാൻ വഴിയില്ല. സുഖദുഃഖങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്, അന്ധകരണ പരിണാമമെന്നാണ്. അന്ധകരണത്തിന്റെ സ്വഭാവം എന്താണ്, അത് സദാ, എത്ര കാലം അത് നിലനിൽക്കുമോ അത്രയും കാലം അത് ജ്ഞാനമയമായി, ചിന്മയമായി, ജ്ഞാനപ്രകാശത്തോടുകൂടി മാത്രമേ അതിനിരിക്കാൻ കഴിയൂ. ജ്ഞാനപ്രകാശത്തെ വിട്ടിട്ടൊരിക്കലും അന്ധകരണത്തിൽ ഇരിക്കാൻ കഴിയില്ല. ഇതുപോലെ സൂര്യൻ്റെ മുമ്പിലുള്ള ദർപ്പണത്തിന് സൂര്യപ്രതിബിംബം കൂടാതെ ഇരിക്കാൻ കഴിയില്ല. ദർപ്പണമുണ്ട്, സൂര്യപ്രതിബിംബമില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടിയെ താൻ കാണുകയാണെങ്കിൽ തൻ്റെ ആ പ്രതിബിംബത്തെ കൂടാതെ കാണാൻ കഴിയില്ല. അതവിടെ താൻ കാണുന്നുണ്ടെങ്കിൽ പ്രതിബിംബം അവിടെ ഉണ്ടായിരിക്കും. അത് ആ ദർപ്പണത്തിൻ്റെ പ്രതിഫലന സ്വഭാവം തൻ്റെ മുമ്പിൽ വരുന്നതിനെ പ്രതിഫലിപ്പിക്കുക. അതുപോലെ സ്വച്ഛമായ സൂക്ഷ്മമായ അന്ധകരണവും ഈ ചിത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പറയും ചിത് അഭിവ്യക്തി, ചിത് പ്രതിഫലനം അവിടെ സംഭവിക്കും. അത് ജ്ഞാനമയമായിരിക്കുന്നതുകൊണ്ട് അവിടെ യോഗ്യമായ ഏത് വിഷയം വന്നാലും ശരി, ജ്ഞാനമയമായിരിക്കുന്ന അന്ധകരണം സുഖാകാരത്തിൽ, സുഖരൂപത്തിൽ, ദുഃഖരൂപത്തിൽ, ഭയരൂപത്തിൽ, കാമരൂപത്തിൽ, ക്രോധരൂപത്തിലൊക്കെ സദാ പരിണമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ സ്വഭാവമാണ്. രാജസ്വത്താമസ ഭാവങ്ങൾ അതിനോട് കൂടി ചേരുമ്പോൾ പരിണാമം കൂടി ചേർന്ന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സുഖദുഃഖാദി അനുഭവങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമായേ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രത്യക്ഷമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ശബ്ദം പ്രത്യക്ഷമായിരിക്കുന്നതിനെ പ്രത്യക്ഷമാക്കുന്നു. അത് ശബ്ദത്തിൻ്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ ശബ്ദവും അന്ധകരണവും എല്ലാം കൂടി ചേരുമ്പം വരുന്ന ഒരു പ്രത്യേകതയാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. എന്താ നീ സുഖിയാണെന്ന് പറഞ്ഞപ്പോ ശബ്ദം ഗ്രഹിച്ചില്ലേ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. അതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചോ? ഗ്രഹിച്ചു. ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിച്ചാൽ അത് ശബ്ദബോധമായി. ഇവിടെ ശബ്ദബോധം എന്താണ്? തന്റെ സുഖ അനുഭവത്തെ പ്രകാശിപ്പിക്കുകയാണ്. പ്രത്യക്ഷം തന്നെ പ്രത്യക്ഷമായി മാറും. ഇവിടെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തെ വിസ്മരിക്കാതെ തന്നെ വീണ്ടും മറ്റൊരു പ്രമാണത്തിലൂടെ അതിന് എന്റെ പ്രത്യക്ഷം ഉണ്ടാകും. ഈ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ സുഖദുഃഖാനുഭവങ്ങൾക്ക് എന്താണ് പ്രമാണം? താന പ്രധാനമായി പറയുന്നു പ്രത്യക്ഷാനുമാനം, ഉപമാനം, ശബ്ദം തുടങ്ങിയതാണ് പ്രമാണം. ഇത് പ്രത്യക്ഷമാണോ? അതായത് ഈ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്കും അത് വിഷയമാണോ? അല്ലല്ലോ, ഇത് ഉള്ളിലല്ല. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയം. ഇനി അനുമാനമാണോ? അതിൻ്റെ ആവശ്യമില്ല, കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖത്ത്. ശബ്ദമാണോ? ആരും പറയുന്നില്ല ഇതിനൊരു സുഖമുള്ളത്. അല്ലാതെ തന്നെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുഖത്തെ കുറിച്ചുള്ള അറിവ് പ്രമേയാണെങ്കിൽ, യഥാർത്ഥമായ അനുഭവമാണെങ്കിൽ നിയമമാണ്, അതിനൊരു പ്രമാണം ഉണ്ടായാലേ പറ്റൂ. കണ്ണോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ടേ പറ്റൂ. സുഖാനുഭവം ഭ്രാന്തിയല്ല. ഭ്രാന്തിയാവണമെങ്കിൽ അടുത്ത നിമിഷം താൻ അറിയണം എന്താണോ ഞാനിതുവരെ സുഖമല്ല അനുഭവിച്ചത്, മറ്റെന്തോ ആണ്, സുഖമാണെന്ന് ഭ്രമിച്ചാണ്. അങ്ങനെയൊന്നുമില്ല, സുഖമെന്ന് തന്നെയാണ് അനുഭവം. ബാഹ്യമായ ഇന്ദ്രിയങ്ങളൊന്നും കൂടാതെ ഈ സുഖത്തിൻ്റെ അനുഭവം, പ്രത്യക്ഷമായ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു? ഇനി സാങ്കേതികമായ ഭാഷയിൽ പറയുന്നത് സാക്ഷിഭാസ്യമാണ്. വേറെ തരത്തിൽ പറയാം, അത് ആന്തരികമായതുകൊണ്ട്. ആന്തരികം എന്ന് വെച്ചാൽ അത് അന്ധകരണത്തിൻ്റെ തന്നെ സ്വരൂപമായതുകൊണ്ട്, അന്ധകരണത്തിൻ്റെ തന്നെ പരിണാമരൂപമായതുകൊണ്ട് അതിനെ ആ ചൈതന്യം പ്രകാശിപ്പിക്കും. ചിന്മയമായ ആ അന്ധകരണം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു. അതിന് ചൈതന്യമുണ്ട് പ്രകാശിപ്പിക്കുന്നതിന്. അങ്ങനെ പ്രകാശിക്കുന്ന ഒന്നിനെ തന്നെ ശബ്ദം പ്രകാശിപ്പിക്കുന്നു. ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് അതൊന്ന്, മറ്റൊന്ന് വിഷയം ആന്തരികമാണ്. അതാണ് തത്വമസി ശ്രവണത്തിന് സംഭവിക്കുന്നത്. അന്ധകരണം ആന്തരികമായതുകൊണ്ട് അതിൻ്റെ വികാരങ്ങൾ പ്രത്യക്ഷമാണ്, ശബ്ദം കൊണ്ടും അത് പ്രത്യക്ഷമാണ്. അപ്പോൾ അന്ധകരണത്തിനും ചൈതന്യം പകരുന്നതാണ് ആത്മസ്വരൂപം താൻ. അന്ധകരണത്തിനും ചൈതന്യം പകരുന്നവനും ആ ചൈതന്യമാണ് അന്ധകരണത്തിൽ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധകരണം ചൈതന്യവത്തായിരിക്കുന്നു, എന്നുവെച്ചാൽ ബോധമയമായിരിക്കുന്നു. അപ്പോൾ ചൈതന്യം ഒരിക്കലും അപ്രത്യക്ഷമാകുന്നില്ല, അത് അന്ധകരണത്തിലൂടെ അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സുഖദുഃഖാദികൾ പ്രകാശിപ്പിക്കുന്നു. സുഖദുഃഖാദികൾ ആ അറിവിന്റെ വിഷയമായി പ്രകാശിക്കും. അറിവ് സുഖദുഃഖാദികളായ ആന്തരിക വിഷയങ്ങളെയും ബാഹ്യ വിഷയങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്ന ഒന്നിനെ ശ്രുതി ബോധിപ്പിക്കുന്നു, അത് നിന്റെ സ്വരൂപമാണ്. എങ്ങനെയാണോ നീ സുഖിയാണെന്ന് ബോധിപ്പിച്ചപ്പോ അത് ആ ശബ്ദത്തിൽ നിന്നും ബോധിച്ചത്, അത് പ്രത്യക്ഷമാണെങ്കിലും. അതുപോലെ തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ഈ ചൈതന്യത്തെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുമ്പോൾ ആ വാക്യത്തിൽ നിന്നും അതിൻ്റെ ബോധമുണ്ടാകും. എന്താ ചൈതന്യത്തെ അറിവിനെ ആരെങ്കിലും വിസ്മരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അറിവിനെ വിസ്മരിച്ച ഒരനുഭവമുണ്ടോ? ആർക്കും ഉണ്ടാകത്തില്ല. അറിവിൻ്റെ വിഷയങ്ങളെയാണ് നമ്മൾ വിസ്മരിക്കുന്നത്. പുസ്തകത്തെ കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ പറയുന്നു പുസ്തകത്തെ കുറിച്ച് അറിവ് ഇപ്പോൾ ഇല്ല. പിന്നീട് ചോദിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് എനിക്ക് വീണ്ടും സ്മരണയും വന്നു. അവിടെ വാസ്തവത്തിൽ മറയുകയും വെളിപ്പെടുകയും ചെയ്യുന്ന എന്താണ്? പുസ്തകമാണ്. അറിവ് ഏകരൂപത്തിൽ തന്നെ പ്രകാശിക്കുന്നു. അനുഭവ രൂപത്തിൽ നിന്നതും ആ അറിവ് തന്നെ, സ്മരണയുടെ രൂപത്തിൽ വന്നതും ആ അറിവ് തന്നെ, ഞാൻ വിസ്മരിക്കുന്നു എന്ന് പറയുന്നിടത്തും പ്രകാശിക്കുന്ന അറിവ് തന്നെ. അനുഭവം, സ്മൃതി, വിസ്മൃതി, സർവത്ര അറിവ് പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നതെന്നും പറയാൻ പറ്റും. ശ്രുതി ബോധിപ്പിക്കുന്ന ആ അറിവിനെയാണ്, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാത്ത അറിവിനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവുണ്ടല്ലോ, നമ്മൾ പറയുന്നു ഞാൻ, എനിക്ക് അറിവുണ്ടായി, അറിവ് നശിച്ചുപോയി, ഞാൻ എന്നെ സ്മരിക്കുന്നു, ഇതിനെ ബോധിപ്പിക്കാൻ ശ്രുതിയുടെ ആവശ്യമുണ്ട്. അതിനെ ബോധിപ്പിക്കുന്നതിന് ഇന്ദ്രിയങ്ങളും മനസ്സും ഈ പ്രപഞ്ച അനുഭവവും മതി. ആണ് ശ്രുതി അപൂർവത്തെ ബോധിപ്പിക്കുന്നു. എന്നാൽ സദാ പ്രകാശിക്കുന്നതുകൊണ്ട് അപൂർവമായിട്ട് അല്ലതാണ്. അങ്ങനെ ഒന്നിനെയാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുന്ന ഒന്നിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല, പറഞ്ഞു വരുന്നു. സ്മരിക്കാനും കഴിയത്തില്ല. കാരണം എന്തിനെങ്കിലും ഒന്നിനെ സ്മരിക്കണമെങ്കിൽ അത് വിസ്മരിക്കണം. മറന്നാലേ ഓർക്കാൻ കഴിയും, മറക്കാത്തതിന് ഓർക്കാൻ കഴിയും. ആദ്യം അനുഭവിക്കണം, രണ്ടാമത് മറക്കണം, എന്നാലേ മൂന്നാമത് ഓർക്കാൻ കഴിയും. ഇപ്പൊ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. ആ സ്വസ്വരൂപത്തിൽ സ്മൃതി വിസ്മൃതി ഒന്നും തന്നെ ഇല്ല. അത് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ശ്രുതിയിൽ നിന്ന് അങ്ങനെ സ്വസ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞാണ് പ്രാരബ്ധം എന്ന് വെച്ചാൽ പ്രാരബ്ധ ജന്യമായ അനുഭവങ്ങൾ. ശ്രുതി ബോധിപ്പിച്ച ആ പരമാർത്ഥ ബോധത്തെ കീഴ്പ്പെടുത്തുന്നു ആണ് പറയുന്നത്. ലബ്ധവൃത്തേഹി കർമ്മണോ ബലീസ്ത്വാ, അതിന് ബലം കൂടുതലാകും പ്രാരബ്ധം കൊണ്ടുവരുന്ന ഈ അനുഭവം. അതെന്താണ്? വ്യവഹാര അനുഭവങ്ങൾ, ശാരീരികമായ അനുഭവങ്ങൾ, കാമക്രോധങ്ങൾ, എന്തനുഭവമാണ്? ഈ അനുഭവങ്ങൾ ബലം കൂടുന്നു. ബലം കൂട്ടിയിട്ട് ശ്രുതിയിൽ നിന്നുണ്ടായ ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, ആ പരമാർത്ഥ ബോധം, ഏതൊരു ബോധമാണോ അജ്ഞാനത്തെ നശിപ്പിച്ചത്, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ചത്, അജ്ഞാനത്തെ നശിപ്പിച്ചതായ ആ ബോധത്തെ, തന്റെ സ്വരൂപം ഇന്നതാണെന്ന് വെളിപ്പെട്ട ആ ബോധത്തെ ഇത് കീഴ്പ്പെടുത്തി കളയുന്നു. അത് കീഴ്പ്പെടുത്തുന്ന എന്തുകൊണ്ട് പറയുന്നു? അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതിനെ നശിപ്പിക്കണമെങ്കിൽ അതിനും വലിയൊരു ജ്ഞാനം വരും. അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച ആ മൂലാജ്ഞാനം, തന്നെ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞാനം. ആ അജ്ഞാനത്തെ നശിപ്പിച്ചതാണ് ആത്മബോധത്തെ നശിപ്പിക്കുന്നതിനുള്ള ഭാഷ്യകാരം. ഇതിന് ശ്രുതിയാണ് പ്രബലമായ പ്രമാണം. ഇനി മറ്റൊരു പ്രമാണമില്ല ഈ ജ്ഞാനത്തെ ബാധിക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിനെന്ന് പറയും. കാരണം ഈ പ്രമാണം ബോധിപ്പിച്ചത് സ്വസ്വരൂപത്തെയാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടായി, അത് അജ്ഞാനത്തെ നശിപ്പിച്ചു. ഇതിനേക്കാൾ പ്രബലമായൊരു പ്രമാണത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രമാണം എന്താണ്? നീ ഇത് നിന്റെ സ്വരൂപമല്ല, നീ വിശദീകരിക്കുന്ന തരത്തിലുള്ള ആത്മാവല്ല എന്ന് ബോധിപ്പിക്കാനൊരു പ്രമാണമില്ല. അതുകൊണ്ട് അങ്ങനെ നശിക്കുന്നു. ആ അനുഭവം അന്ധകരണ ധർമ്മമാണെങ്കിലും അതിനെ നശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനെ മറ്റൊന്ന് സംഭവിക്കുക, എന്താണ്? അതിനെ കീഴ്പ്പെടുത്തുക. മെഴുകുതിരി പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കാറ്റ് വീശിയാതാണെന്ന് സാധാരണ ജ്ഞാനങ്ങളുടെയൊക്കെ കാര്യം അതാണ്. ഒരു പ്രമാണത്തിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നു, അതിനെ മറ്റൊരു പ്രമാണം അതിനെ ബാധിക്കാം. ജ്ഞാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടാകും, ജ്ഞാനം ഇല്ലാതാകാം. അങ്ങനെ പ്രദക്ഷിണം അറിവുണ്ടാകുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രമാണങ്ങളിൽ നിന്ന് പ്രബലമായൊരു പ്രമാണം വന്ന് പ്രബലമായൊരു അറിവിനെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം നശിക്കുന്നു. മറ്റൊരു വിഷയത്തെ അറിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനനാശം ഇവിടെ സംഭവിക്കുന്നു, ജ്ഞാനോദയം സംഭവിക്കുന്നു. പക്ഷേ ഇതൊരു പരമ്പര പോലെ ജ്ഞാനോദയം അജ്ഞാനനാശം, ജ്ഞാനോദയം അജ്ഞാനനാശം, ഇങ്ങനെ സംഭവിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന ഈ പരമ്പരാജ്ഞാനത്തെ അതിനെ നശിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് വീണ്ടും നമുക്കതിനെ ഓർക്കേണ്ടി വരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, പ്രബലമായ പ്രമാണമാണ് ബോധിപ്പിക്കുന്നത് ശ്രുതി. അതിനും പ്രബലമായൊരു പ്രമാണമില്ല, അതുകൊണ്ട് ആ ജ്ഞാനത്തിന് നാശമില്ല. പക്ഷെ ആ ജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്നു പ്രാരബ്ധം കൊണ്ട് വരുന്ന ജ്ഞാനങ്ങൾ. വിശപ്പ് ദാഹം ഉണ്ടാകുന്നു, ആസ്മ ജ്ഞാനം ഉണ്ടാകുന്നു, ദാഹത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു, ശാരീരികമായ കാമക്രോധ വികാരങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എന്താണ്, ഒളി മങ്ങിയ പ്രകാശം പോലെ ഈ പ്രകാശത്തിന്റെ ശോഭ കെട്ടുപോകുന്നു. പ്രകാശം അവിടെ ഉണ്ട്, ഒരു കൊടുങ്കാറ്റിനും സൂര്യന്റെ പ്രകാശത്തെ നശിപ്പിക്കാൻ കഴിയുന്നു. പക്ഷെ നിസ്സാരമായ മേഘ കീറുകൾക്ക് അതിനെ മറയ്ക്കാൻ പറ്റും. എന്താ അതിനർത്ഥം സൂര്യന്റെ പ്രകാശം അവിടെ ഇല്ലെന്നാണ്? ബാലന്മാരും അങ്ങനെ കരുതും. എന്താണ് കാറും കോണും ഒക്കെ വന്നു മാനം ഓടിക്കഴിയുമ്പോൾ പറയും, എന്താണ് ഇവിടെ പ്രകാശം ഉദയിച്ചുള്ളതാണ്. എന്തിന്? അർദ്ധരാത്രി പോലും പൂർണമായ അന്ധകാരത്തിൽ പ്രകൃതി മറഞ്ഞാലും സൂര്യന്റെ പ്രകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആത്മപ്രകാശം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മപ്രകാശത്തെ വെളിപ്പെടുത്തുന്ന ഞാനും പ്രബലമായ ശ്രുതി പ്രമാണത്തിൽ നിന്നുണ്ടായതുകൊണ്ട് അതിനെ ബാധിക്കുന്നതിന് മറ്റൊരു ജ്ഞാനം ഉണ്ടാകാൻ ഇവിടെ മറ്റൊന്നുമില്ലാത്ത, അതിന് നാശം സംഭവിക്കുന്നില്ല. പക്ഷെ വീണ്ടും മനസ്സവിടെയുണ്ട്, പ്രാപഞ്ചിക ബോധമുണ്ട്, ആ മനസ്സിൽ സംസ്കാരമുണ്ട്. അതിൽ നിന്ന് നിമിത്തമായി സ്വദുഃഖാദി അനുഭവങ്ങളുണ്ടാകാം, പ്രപഞ്ചബോധമുണ്ടാകാം. എല്ലാം വന്നിട്ട് ഈ പരമമായ ജ്ഞാനത്തെ, ഏതൊരു ജ്ഞാനമാണോ ശ്രുതിയിൽ നിന്നുണ്ടായത് അതിനെ മറയ്ക്കുന്നു. അങ്ങനെ മറച്ചു കഴിഞ്ഞാൽ സൂര്യനെ മേഘങ്ങൾ മറച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ചെയ്യുന്നു? മറ്റൊരു കാറ്റ് വരുന്നു, മേഘത്തെ മാറ്റുന്നു, വീണ്ടും പഴയതുപോലെ പ്രകാശിക്കുന്നു. രാത്രിയിൽ ഈ പ്രകൃതി മറഞ്ഞു പോയാൽ അന്ധകാരത്തിൽ എന്താ വഴി? ഭൂമി ഒന്നുകൂടി തിരിയുന്നു, അപ്പോൾ വീണ്ടും അവിടെ പ്രകാശം വരും. അപ്പോൾ പ്രകാശത്തിന് തനിക്കൊന്നും ചെയ്യാനില്ല. ആ പ്രകാശത്തിന് ബാഹ്യമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രകാശം. അതുപോലെ ഇവിടെ ശ്രുതി ശ്രവിച്ചു, ശ്രുതി പറയുന്നത് എന്റെ സ്വരൂപത്തെക്കുറിച്ചാണെന്ന് മനസ്സിലായി. അതിനെന്തെല്ലാം വിശേഷങ്ങളോടുകൂടി ശ്രുതി പറയുന്നു, ഏകമേവ അദ്വിതീയം ബ്രഹ്മ തുടങ്ങിയ വിശേഷങ്ങളോടുകൂടി പറയുന്നു. ആ പറയുന്ന തരത്തിൽ തന്നെ അതിനെ ധരിച്ചു, സംശയരഹിതമായി ബോധിപ്പിച്ചു. പക്ഷേ അന്ധകരണം അവിടെയുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രപഞ്ചബോധമുണ്ട്. ഇതെല്ലാം വന്നിട്ട് ആ പ്രകാശത്തെ മറയ്ക്കുന്നു. ഒരു മറ വന്നു കഴിഞ്ഞാൽ മറയി മാറ്റുക എന്നുള്ളതാണ് ചെയ്യാം. ഈ ബോധം നശിക്കുന്നില്ല, നശിപ്പിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പുസ്തകത്തെ ഇപ്പോൾ കണ്ട അറിവുണ്ടായി, അതേ ഇന്ദ്രിയം തന്നെ അടുത്ത് മേശ കാണിച്ചു തരുന്നു, അതേ ഇന്ദ്രിയം. അപ്പോൾ എന്ത് ചെയ്യുന്നു? പുസ്തകത്തെ കുറിച്ചുള്ള അറിവങ്ങ് പോയി, നഷ്ടപ്പെട്ടു. മേശയെക്കുറിച്ചുള്ള അറിവ് നിൽക്കുന്നു, അടുത്ത് മറ്റൊരറിവ് പൂർവപൂർവ്വ അറിവുകളെ നശിപ്പിക്കുന്നു. വൃത്തി വൃത്തിക്ക് വിരോധിയാണെന്ന് പറയും. ഒരു ബോധം മറ്റൊരു ബോധത്തിനെ നശിപ്പിക്കുന്നു. പക്ഷെ സ്വസ്വരൂപ ബോധത്തെക്കാൾ പ്രബലമായ ഒരു വൃത്തി അതിനെ നശിപ്പിക്കാനില്ല. അതുകൊണ്ട് ഈ കാറും കോളും എല്ലാം വന്നാലും, അന്ധകരണത്തിൽ എന്തെല്ലാം കോലാഹലങ്ങൾ വന്നാലും ശരി, ഇതിനെ നശിപ്പിക്കത്തില്ല. പക്ഷെ ഫലത്തിൽ അതില്ലാത്തതിന് പറയാറില്ലേ, ഇത്രയും വലിയ അറിവുള്ള ആളായെങ്കിലും അറിവില്ലാത്തവനെ പോലെ പ്രവർത്തിച്ചല്ലോ, വിവേകശൂന്യനെ പോലെ പ്രവർത്തിച്ചല്ലോ. പക്ഷെ അറിവുണ്ടെങ്കിലും അതില്ലാത്തതിന് സമം. ഇതിനെ പ്രാരബ്ധത്തിന്റെ ശക്തി എന്ന് പറയും. പിന്നെ അവിടെ എന്താ, ഈ ബോധം നശിച്ചല്ലോ. ഒന്നുണ്ട്, നമുക്കൊന്നിനെ സ്മരിക്കണമെങ്കിൽ അത് നശിക്കുന്നു. കഴിഞ്ഞ ദിവസം ചർച്ചതാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം വരും. അതുകൊണ്ടാണ് ഒന്നുകൂടെ ആവർത്തിക്കുന്നത്. ഒന്ന് നശിച്ചാലേ നമുക്ക് ഓർക്കാൻ പറ്റും. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ബോധം പോയാൽ പിന്നെ നാളെ വീണ്ടും ഇത് ഓർക്കും. പ്രാപഞ്ചികമായ എല്ലാ അനുഭവങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്, ഉണ്ടാകുന്നു നശിക്കുന്നു. കുറേയൊക്കെ നമ്മൾ ഓർക്കും, കുറെ ഓർക്കത്തില്ല. എന്തായാലും ഓർക്കുന്ന സമയത്ത് അത് കാണത്തില്ല, ഉണ്ടെങ്കിൽ അതിന് സ്മൃതി എന്ന് പറയാൻ പറ്റത്തില്ല. ഓർക്കുന്ന സമയത്ത് കേവലം ഓർമ്മ മാത്രം, ഇന്നലെ ഞാൻ അറിഞ്ഞു, ഇന്ന് ഓർക്കുന്നു എന്നിങ്ങനെ ഇവിടെ അങ്ങനെയല്ല. പ്രാരബ്ധം കൊണ്ട് കാറും കൂടും എല്ലാം വന്ന് ഇതങ്ങ് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇവിടെ എന്താ ഓർക്കാനുള്ളത്? മറക്കാത്തതിനെങ്ങനെ ഓർക്കും? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശബ്ദജ്ഞാനത്തിൻ്റെയും ശബ്ദജ്ഞാനത്തിൻ്റെയും ഭേദത്തെ പറഞ്ഞത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിലർ എന്നോട് സംശയം ചോദിച്ചപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് പിടികിട്ടിയിട്ടില്ല സംഗതി. അതിന് കാരണം ഇതാണ്, ഈ ശബ്ദജ്ഞാനവും ശാബ്ദജ്ഞാനവും തമ്മിലുള്ള ഭേദം ധരിക്കാത്തതുകൊണ്ടാണ്. ശബ്ദജ്ഞാനം കേവല ശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ശാബ്ദജ്ഞാനം അർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം. സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി നമ്മൾ ശ്രവിക്കുന്നു. അവിടെ ആദ്യം നമ്മൾക്ക് കിട്ടുന്ന ജ്ഞാനം എന്താണ്? ശബ്ദജ്ഞാനമാണ്. ഭക്ഷ്യകാലം പറഞ്ഞു ശ്രവണ സമകാലമേവ ബോധം എന്ന് പറഞ്ഞു. ആ ശബ്ദജ്ഞാനം തത്വമസി സർവം കൽവിതം ബ്രഹ്മ തുടങ്ങിയ ശബ്ദജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ? എന്റെ സ്വരൂപത്തെ കുറിച്ച് ഇന്നതാണ് എന്നെ ബോധിപ്പിക്കുന്നത്, ആ ബോധം ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആ ബോധം ഉണ്ടായാൽ പിന്നെ ഈ ശബ്ദജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ശബ്ദജ്ഞാനം എന്തിനു വേണ്ടി? ആ ബോധത്തെ ഉണ്ടാക്കാനാണ്. ആ ബോധം എന്തിനു വേണ്ടി? സുസ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. സുസ്വരൂപത്തെ മറ്റു വിഷയങ്ങളെ പോലെ വിഷയമാക്കാൻ വേണ്ടിയിട്ടല്ല, തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലാമേ അതിനെ നീക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദം അതിൽ ചരിതാർത്ഥമായി, ശബ്ദം മറയുന്നു, ശബ്ദജ്ഞാനം പോയി. പിന്നെ ശബ്ദജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ശബ്ദം കേവലം ഒരു ഉപാധിയാണ്. അപ്പൊ ശബ്ദജ്ഞാനമാണ് നശിച്ചു പോകുന്നത്. എങ്ങനെയാണ് മറ്റ് വിഷയജ്ഞാനങ്ങൾ ഉണ്ടായി നശിക്കുന്നത്? അതുപോലെ ശബ്ദജ്ഞാനം നശിച്ചു പോകുന്നു. പക്ഷെ ശബ്ദജ്ഞാനം അങ്ങനെയല്ല പറഞ്ഞല്ലോ. അതിനെ നശിപ്പിക്കുന്നതിന് പ്രബലമായ മറ്റൊരു പ്രമാണം ഇല്ലാത്തതുകൊണ്ട് നശിക്കുന്നില്ല. ആ ജ്ഞാനം സുസ്വരൂപത്തെ സംബന്ധിച്ച മൂല അജ്ഞാനത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് അതിനെ ബാധിക്കാൻ തന്നെ മറ്റൊന്നുമില്ല. പക്ഷെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരുന്നു, മനസ്സ്, ബുദ്ധി, പ്രപഞ്ച ഭാനം എല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഭാഷകാലം പറയുന്നു പ്രാരബ്ധം. അത് ഇതിനെ കീഴ്പ്പെടുത്തി. ഇനി എന്താ വഴി? ജ്ഞാനിയായിട്ട് ജ്ഞാനം കൊണ്ട് പ്രയോജനമുണ്ട്. പറയുന്നു സ്മൃതി സന്തതി സ്മരിക്കണം. എന്തിനെ സ്മരിക്കുന്നു? ജ്ഞാനം നഷ്ടപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനെ സ്മരിക്കാനാണ്? ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ആർക്കെങ്കിലും മനസ്സിലായോന്ന് എനിക്ക് സംശയമുണ്ട്. പ്രധാനമായിട്ട് സ്മൃതി ആ ശബ്ദജ്ഞാനത്തിനെ സ്മരിക്കുന്നു. ശബ്ദജ്ഞാനത്തെ അല്ല, അത് നഷ്ടപ്പെട്ടതിനെ സ്മരിക്കുന്നു. അത് ഓർക്കാൻ പറ്റും. തന്നെ കുറിച്ച് താൻ എന്താണ് കേട്ടത് അത് സ്മരിക്കാൻ പറ്റും. ഗുരു എന്താണ് ഉപദേശിച്ചത് അതിനെ സ്മരിക്കാൻ പറ്റും. ഇപ്പൊ ശബ്ദത്തിന്റെ ആവൃത്തി വരാം, അർത്ഥത്തിന്റെ ആവൃത്തി വരത്തി. അർത്ഥം ഇവിടെ ഉണ്ട്, ഉള്ളതിനെ ആവർത്തിക്കാൻ പറ്റും. ശബ്ദം ശ്രവിച്ചു എന്ന് പറഞ്ഞാൽ ശബ്ദം ജ്ഞാനം ഉണ്ടായിരുന്നു. ആ ജ്ഞാനം നഷ്ടപ്പെട്ട അതിനെ സ്മരിക്കാൻ വേണ്ടു. ആ ശബ്ദജ്ഞാനത്തെ സ്മരിക്കുമ്പോൾ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ സർവംഖലിതം ബ്രഹ്മ, ആ ജ്ഞാനത്തെ സ്മരിക്കുമ്പോൾ ആ ജ്ഞാനം ഈ വിപരീത ജ്ഞാനങ്ങളെല്ലാം ബാധിക്കുന്നു. അതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താണ് സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അവിടെ നീ സുഖിയാണെന്ന് പറയുമ്പോൾ ആ ശബ്ദം അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. അതും പ്രത്യക്ഷമാണ്. അനുഭവം ഉണ്ടെങ്കിലും ആ അനുഭവത്തോട് കൂടിച്ചേരുന്നു, ആ അനുഭവത്തോട് ഏകീഭവിക്കുന്നവരാണ്. നമ്മളെ വേർതിരിക്കാൻ വയ്യ. ഒന്നാമത്തെ അനുഭവം രണ്ടാമത്തെ അനുഭവം. ശബ്ദം കേൾക്കുന്നതിന് മുമ്പും തനിക്ക് സുഖാനുഭവം, ശബ്ദം കേട്ടതിന് ശേഷവും സുഖാനുഭവം തന്നെ. രണ്ടിനെ വേർതിരിപ്പിക്കുന്ന ഒരു അതിർത്തി. പക്ഷെ ശബ്ദം കേട്ടതിന് ശേഷമുള്ള അനുഭവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടത് ശബ്ദമാണ്, അതിന് ശബ്ദം കൂടി സഹായിച്ചു. അതുപോലെ ശ്രവണത്തെ സ്മരിക്കുന്നു, അതാണ് സ്മൃതി എന്ന് പറയുന്നത്. ആ സ്മൃതി ഈ പ്രതിബന്ധങ്ങളെ അകറ്റുന്നു. പ്രതിബന്ധം വന്നാൽ അതിനെ അകറ്റാൻ ഒരു നിമിത്തം ഉണ്ടായാലേ പറ്റും. കാർമേഘം വന്ന് സൂര്യനെ മറച്ചാൽ അവിടെ കാറ്റ് വീശിയാലേ പറ്റും. ഒരു നിമിത്തം വേണം അതിനെ മാറ്റാൻ. ആ ശബ്ദസ്മൃതി ശബ്ദസ്മൃതി അല്ല, അത് ഇതിനെ മാറ്റുന്നു. അതിന് ആ ശക്തിയുള്ള ഒരു മനസ്സ് ഒരു തിന്മയിലേക്ക് പോകുന്നു. അവിവേകം പ്രേരിതമായി പോകുന്ന ഉടനെ അവിടെ സ്മരിക്കുന്നു ശാസ്ത്രത്തിന്റെ ഉപദേശം അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശം. അത് പ്രബലമാണെങ്കിൽ പെട്ടെന്ന് മനസ്സ് ഉണ്ടായ അവിവേകം നശിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ശബ്ദജ്ഞാന അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ് വിജ്ഞാന സ്മൃതി സന്തതി നിയന്ത? ഒന്നാ വിജ്ഞാനം അതിനുള്ളിലുണ്ട്, അതിന് മറവന്നു, അതിന് സ്മൃതി സന്തതി, അതിനെ സ്മരിക്കുന്നു. ആ ശ്രുതി വാക്യത്തെ ആ ശ്രുതി വാക്യ സ്മരണ ഈ പ്രതിബന്ധങ്ങളെ അകറ്റുന്നു. ശ്രുതിവാക്യ സ്മരണ എന്താണ്? തത്വമസി സർവം കണ്ടിതും മാത്രീയ ശ്രുതിവാക്യങ്ങളാണ്. അത് അർത്ഥബോധത്തിൽ തന്നെ കൊണ്ടെത്തിക്കും. പറഞ്ഞല്ലേ, സുഖാനുഭവത്തിനോട് കൂട്ടിച്ചേർക്കാവുന്നൊരു സുഖാൻ, രണ്ടൊന്ന് വേർതിരിക്കാൻ കഴിയാത്തതായ സുഖാൻ, അതുപോലെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തിനോട് കൂട്ടിച്ചേരുന്ന ഒരു ആത്മപ്രകാശത്തിന്, അതിനെ വേർതിരിക്കാൻ കഴിയാത്ത ഒരു ആത്മപ്രകാശത്തിന് ഇത് നിമിത്തമായി തീരുന്നു. എങ്ങനെയാണോ ആകാശത്തിലെ കാറും തോളും തന്നെ ഒഴിഞ്ഞു പോകുന്നു, അതുപോലെ മനസ്സിലെ വികല്പങ്ങൾ മാറുന്നു. വീണ്ടും ആ വ്യക്തി സ്വരൂപബോധത്തിൽ ഉറയ്ക്കുന്നു. ഇതിനെ ആത്മനിഷ്ഠ എന്ന് പറയും. ഈ വിജ്ഞാന സ്മൃതി സന്തതി നിയന്തവ്യ എന്ന് പറയും. അത് എങ്ങനെ സംഭവിക്കുന്നു? സ്വാഭാവികമായും മനസ്സിന്റെ സംസ്കാരം കൊണ്ടത് സംഭവിക്കും. പ്രയത്നത്തെക്കാൾ ഉപരി അത് സംസ്കാരമാണ്. അതുകൊണ്ടാണ് അതിനും വിധി ആവശ്യമില്ലെന്ന് പറയുന്നത്, പ്രേരണ ആവശ്യമില്ലെന്ന് പറയുന്നത്. നമ്മൾ പറയാം മറന്നിട്ടും മറക്കാൻ കഴിയുന്നില്ല ആ അനുഭവത്തെ. എന്തുകൊണ്ടാണ് മറന്നിട്ടും മറക്കാൻ കഴിയാത്ത? അനുഭവം അനുഭവിച്ചപ്പോൾ തീവ്രമായിരുന്നു. ഭയമോ കാമമോ ക്രോധമോ സുഖമോ ദുഃഖമോ ഏതായാലും ശരി, ആ അനുഭവം വ്യക്തമാണെങ്കിൽ അതിന് വിടാൻ പ്രയാസമാണ്. ചെറു പറയും എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ഉറക്കത്തിനും അത് തന്നെ, സ്വപ്നത്തിനും അത് തന്നെ, ഉണർന്നാലും അത് തന്നെ, ഒരു പേടി സ്വപ്നം പോലും. ഇത് സാധാരണ ഭയം പോലെയുള്ള കാര്യങ്ങളിലാണ് മനസ്സിൻ്റെ സമാധാനം എന്നത് തെറ്റിച്ചത്. മാറുന്നില്ല, അനുഭവം തീവ്രമായതുകൊണ്ട്. ഇത് സാക്ഷാത് അപരോക്ഷാത്മാ പറയുന്നു.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. ഓം നമഃ ശിവായ.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.